0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 20 ശനിയാഴ്ച. കൊലവർഷം 1201. മിഥുനമാസം 6 മകം നക്ഷത്രം. വാൾട്ട് ഡിസ്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന സ്വപ്നങ്ങളെല്ലാം വെറുതെ ഉണ്ടാകുന്നതല്ല, അത് നേടിയെടുക്കാനുള്ള കഴിവും അത് നേടിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആ ചിന്ത നമുക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ കണ്ട് ഒരിക്കലും പേടിക്കരുത്. ധൈര്യമായി മുന്നോട്ടു പോകൂ. അവയെല്ലാം നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു ദിവസം തീർച്ചയായും വരും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: എല്ലാവരും പ്രായഭേദമന്യേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നത്. നമുക്ക് എങ്ങനെയാണ് സന്തോഷങ്ങൾ കണ്ടെത്താനാകുക? ഇതിനൊരു ശരിയായ ഉത്തരം കണ്ടെത്താനായാൽ അത് ജീവിതത്തിലെ വലിയൊരു നേട്ടമാകും. നമ്മുടെ സന്തോഷത്തിന്റെ നിർവചനം കണ്ടെത്തേണ്ടത് മറ്റാരുമില്ല, നാം തന്നെയാണ്. കാരണം സന്തോഷത്തിനും സന്താപത്തിനും അതിർവരമ്പുകളില്ല. മാനത്തെ പോലെ പരന്നുകിടക്കുകയാണ് ഇത് രണ്ടും. നാമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അതിർവരമ്പുകൾ നിർണയിക്കേണ്ടത്. ചില ആളുകൾ എത്ര ചെറിയ കാര്യത്തിലാണെങ്കിലും സന്തോഷം കണ്ടെത്തും. അവർക്ക് ചെറിയൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അവർ അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തും. ദുഃഖങ്ങളും ജീവിതത്തിലെ സന്തത സഹചാരികളാകുമ്പോൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മിടുക്ക് നാം നേടേണ്ടതാണ്. പിന്നെ അത്യധികമായ ഹൃദയവേദനകളിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങളെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞു സൗഭാഗ്യത്തിന് പോലും വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയും. ചില മനുഷ്യർക്കാകട്ടെ വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും അവർ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കുകയില്ല. വളരെ ദരിദ്രയായ ഒരു പെൺകുട്ടി വീടുകൾ തോറും ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. കീറിപ്പറഞ്ഞ ഒന്ന് രണ്ട് ധാവണിയും പാവാടയുമാണ് അവൾക്കുള്ളത്. എന്നിട്ടും അവൾ ഓടി നടന്ന് വീട്ടുവേലകൾ ചെയ്ത് പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുമ്പോൾ മധുരമായ ഗീതങ്ങൾ ആലപിച്ച് വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ ഇരിക്കെ വീട്ടുടമസ്ഥൻ അവൾക്ക് ഉത്സവ സമയത്ത് നല്ല അല്പം വില കൂടിയ ഒരു പട്ടുസാരി വാങ്ങിക്കൊടുത്തു. അടുത്ത ദിവസം അവൾ ആ സാരി ചുറ്റി അവളാൽ കഴിയുന്ന രീതിയിൽ ഉടുത്തൊരുങ്ങി പൂർവാധികം സന്തോഷത്തോടെ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചും കളിയിൽ പങ്കെടുത്തവരെ പരാജയപ്പെടുത്തി ആടിയും പാടിയും വീട്ടു ജോലിക്കെത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പഴയ പോലെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളിട്ട് സന്തോഷത്തോടെ ജോലിക്കെത്തി. അവളെ സംബന്ധിച്ച് ഇപ്പോൾ കീറ തുണികൾക്കൊപ്പം പുതിയ ഒരു നല്ല സാരി കൂടിയുണ്ട് ഉടുക്കാൻ. ഇതിന് വിപരീതമായി ലോട്ടറി അടിച്ചാൽ പോലും സന്തോഷമുണ്ടാകാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാം നട്ടു നനച്ച ചെടിയിൽ ഒരു പൂവ് വിരിയുമ്പോഴോ മാനത്തൊരു മടുവില് പ്രത്യക്ഷപ്പെടുമ്പോഴോ പെട്ടെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം കേട്ടാലോ ആഹാരം മുന്നിലെത്തിയാലോ കാണാൻ കൊതിക്കുന്നയാൾ പെട്ടെന്ന് വന്നു ചേർന്നാലോ തിരക്കേറിയ ബസ്സിൽ അപ്രതീക്ഷിതമായി ഒരു ഇരിപ്പിടം കിട്ടിയാലോ ഒക്കെ നമുക്ക് സന്തോഷമുണ്ടാവാം. അല്ല, ഉണ്ടാവണം. സന്തോഷമെന്നതൊരു മാനസികാവസ്ഥയാണെന്ന് അമേരിക്കക്കാരനായ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതി വാൾട്ടർ ഏലിയാസ് ഡിസ്നി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാവും സന്തോഷമുണ്ടാകുക. നമ്മുടെ ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരായി പ്രേമം അതൊന്നല്ലേ പരക്ക നമ്മ പാലുമൃതൂട്ടും പാർവണ ശശിബിംബം എന്നാണ് മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തെ മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ വിരിയുക എന്താവും? സ്നേഹത്തിന്റെ പനിനീർപ്പൂക്കളാവില്ല, പകരം വേദന ഉള്ള കള്ളിമുൾ ചെടികളാവും. അവിടെ എത്തുന്നവരെ നോവിക്കാനും മുറിവേൽപ്പിക്കാനും മാത്രമേ പിന്നീട് മുൾച്ചെടികൾ തഴച്ചു വളരുന്ന ഹൃദയത്തിനാകൂ. അപ്പോൾ പിന്നെ ആരും നമ്മോടടുക്കാതെയാവും, നാം ഒറ്റപ്പെടുകയും ചെയ്യും. പങ്കുവയ്ക്കൽ, കരുതൽ ഇവ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒഴുക്ക് സൃഷ്ടിക്കും. അങ്ങനെ ഒരു ഒഴുക്ക് രൂപപ്പെട്ടാൽ അവിടെ മാലിന്യങ്ങൾ അടിയുകയേയില്ല. നമുക്ക് മനസ്സിനൊപ്പം നമ്മുടെ ചുറ്റുവട്ടം മാലിന്യ വിമുക്തമാക്കാം. സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ മൂല്യം മനസ്സിലാക്കി അവയെ നിലനിർത്താൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള, പല സാമ്പത്തിക സ്ഥിതികളുള്ള, സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവയിൽ സന്തോഷമെന്നത് മറ്റെന്തിനേക്കാളുപരി അവനവന്റെ കാഴ്ചപ്പാടും ചിന്താഗതിക്കും അനുസരിച്ചാണ് ഉണ്ടാകുന്നതെന്ന് കാണാം. അതിസമ്പന്നനായതുകൊണ്ട് സന്തോഷം താനെ വരണമെന്നില്ല. പണം കുറഞ്ഞതുകൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാകാതിരിക്കുകയുമില്ല. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 20-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. യുദ്ധം, പീഡനം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം ജന്മനാട് ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടേണ്ടി വരുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ധീരതയെയും അതിജീവനത്തെയും ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു. 2001 ജൂൺ 20 ഇത് ആദ്യമായി ആചരിച്ചത്. അഭയാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും അന്താരാഷ്ട്ര സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ആഗോളതലത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിക്ടോറിയൻ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1837 ജൂൺ 20 വിക്ടോറിയ രാജ്ഞി അധികാരം ഏറ്റെടുത്തത്. തന്റെ അമ്മാവനായ വില്യം 4-ാമൻ രാജാവിന്റെ മരണത്തെ തുടർന്ന് വെറും 18-ാം വയസ്സിലാണ് അവർ സിംഹാസനത്തിൽ ഏറിയത്. 63 വർഷത്തിലധികം നീണ്ടുനിന്ന അവരുടെ ഭരണകാലത്താണ് ബ്രിട്ടൻ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നതും വ്യവസായ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വൻ പുരോഗതി കൈവരിച്ചത്. ഇന്ത്യയുടെ ഭരണാധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്തതും ഇവരുടെ ഭരണകാലത്താണ്. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സംഭവം നടന്നത് 1789 ജൂൺ 20. ഫ്രാൻസിലെ സാധാരണക്കാരായ ജനപ്രതിനിധികൾ രാജാവിന്റെ വിലക്ക് ലംഘിച്ച് വേഴ്സായി കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഇൻഡോർ ടെന്നിസ് കോർട്ടിൽ ഒത്തുകൂടുകയും ഫ്രാൻസിന് പുതിയൊരു ഭരണഘടന നിർമ്മിക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ടെന്നിസ് കോർട്ട് ശപഥം. രാജാവിന്റെ പരമാധികാരത്തിന് നേരെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ പരസ്യമായ വെല്ലുവിളിയായിരുന്നു ഇത്. ഇത് രാജഭരണത്തിന്റെ പതനത്തിനും ജനകീയ ഭരണത്തിന്റെ ഉദയത്തിനും വലിയ കാരണമായി. ഇന്ത്യൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഒത്തുകൂടി ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനും പശ്ചിമബംഗാൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാനും പ്രമേയം പാസാക്കിയത് 1947 ജൂൺ 20. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കിഴക്കൻ പാകിസ്ഥാനാകാൻ തീരുമാനിച്ചപ്പോൾ കൊൽക്കത്ത ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഭാഗം ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഈ വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനമായത്. ആധുനിക പശ്ചിമബംഗാൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക രൂപീകരണ ചരിത്രത്തിൽ ഈ തീയതിക്ക് അതീവ പ്രാധാന്യമുണ്ട്. ബംഗാൾ നവാബായ സിറാജ് ദൌള കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ട പിടിച്ചടക്കിയതിനെ തുടർന്ന് നടന്ന വിവാദപരമായ അണ്ടകൂപ ദുരന്തം, അതായത് ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട, സംഭവിച്ചത് 1756 ജൂൺ 20. ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം കോട്ടയിൽ ഉണ്ടായിരുന്ന 146 ബ്രിട്ടീഷ് തടവുകാരെ വായുസഞ്ചാരമില്ലാത്ത ഒരു ചെറിയ മുറിയിൽ അടയ്ക്കുകയും പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ശ്വാസം മുട്ടി ഭൂരിഭാഗം പേരും മരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ കൃത്യമായ കണക്കുകളെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും ഈ സംഭവം ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിക്കുകയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ പ്ലാസി യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. ലോകത്തിലെ അത്ഭുതകരമായ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്ന പുസ്തകത്തിന്റെ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇരട്ട സഹോദരന്മാരിൽ ഒരാളായ റോസ് മക്വാർട്ടർ ജനിച്ചത് 1925 ജൂൺ 20. അദ്ദേഹവും സഹോദരൻ നോറിസ് മക്വാർട്ടറും ചേർന്നാണ് ലണ്ടനിൽ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. വസ്തുതകളും വിവരങ്ങളും കൃത്യമായി ശേഖരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നായി ഇതിനെ മാറ്റാൻ അവർക്ക് സാധിച്ചു. വിജ്ഞാന വിനോദ മേഖലകളിൽ ആഗോളതലത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇവരുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 20, ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന്റെ ജന്മദിനം. ഒഡീഷയിലെ ഒരു സാധാരണ ആദിവാസി ഗ്രാമത്തിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി റൈസീന ഹിൽസിലെ രാഷ്ട്രപതി ഭവനിലേക്ക് അവർ നടത്തിയ യാത്ര ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും വലിയൊരു പ്രചോദനമാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഒരു സാന്താൾ കുടുംബത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. കടുത്ത ദാരിദ്ര്യത്തോടും സാമൂഹികമായ പിന്നോക്ക അവസ്ഥയോടും പോരാടിയാണ് അവർ വിദ്യാഭ്യാസം നേടിയത്. ഒരു അധ്യാപികയായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അവർ പിന്നീട് കൗൺസിലറായി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. ഒഡീഷയിലെ മന്ത്രിയായും പിന്നീട് ജാർഖണ്ഡിന്റെ ആദ്യ വനിതാ ഗവർണറായും മികച്ച ഭരണപാഠവും അവർ കാഴ്ചവെച്ചു. വ്യക്തിജീവിതത്തിൽ അത്രയേറെ ദൗർഭാഗ്യങ്ങളും വേർപാടുകളും നേരിട്ട വ്യക്തിയാണ് അവർ. ഭർത്താവിന്റെയും രണ്ട് ആൺമക്കളുടെയും അകാല വിയോഗം അവരെ തളർത്തിയെങ്കിലും ആത്മീയതയിലും ജനസേവനത്തിലും അഭയം കണ്ടെത്തിക്കൊണ്ട് അവർ സമൂഹത്തിലേക്ക് തിരിച്ചു വന്നു. ദുരന്തങ്ങൾക്ക് മുന്നിൽ സ്വയം തളർന്നു പോകാതെ മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ അവർക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗ നേതാവാണ് ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന ബഹുമതിയും അവർക്ക് സ്വന്തം. പദവികളുടെ ഗാംഭീര്യത്തിനിടയിലും അവരുടെ വിനയവും ലളിതമായ ജീവിതശൈലിയും ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ സമീപനവും അവരെ വേറിട്ട് നിർത്തുന്നു. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശമെന്ന് വാക്കുകളിലൂടെയല്ല, സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഭാരതത്തിന്റെ പ്രിയപ്പെട്ട രാഷ്ട്രപതിക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് നമുക്കിന്ന് ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തി.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
6: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
8: Info@7.
9: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ല എന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവ് ഡിജിറ്റൽ വായനയെക്കാളും പ്രാധാന്യമുണ്ട് എന്നും ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് വായനാ ദിനം ജില്ലാതല ഉദ്ഘാടനം BEMHSSൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി വായിക്കുന്നത് ദുഷ്ചിന്തകളെ അകറ്റും. സ്കൂൾ ലൈബ്രറികളിൽ ലളിതമായ പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. പുസ്തകങ്ങളെ സ്നേഹിച്ചാണ് വായിക്കേണ്ടതെന്നും മൊബൈൽ ഫോണിലല്ലാതെ പുസ്തകങ്ങൾ വായിക്കുന്നതിലും കൂടുതൽ അറിവ് നേടുന്നതിലുമാണ് കുട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൃശ്യഭാഷയുടെ വായനാ പ്രാധാന്യം വ്യക്തമാക്കി വായനാ ദിന ജില്ലാതല പരിപാടിയിൽ പ്രശസ്ത തോൽപാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവർ അവതരിപ്പിച്ച പാവകളി വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. രസകരമായ ദൃശ്യാവിഷ്കാരത്തോടൊപ്പം വിവിധ തരം പാവകളെ പരിചയപ്പെടാനും വേദി അവസരമൊരുക്കി. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മൗത്ത് ആക്ടിംഗ് പപ്പറ്റ് അവതരണത്തിലൂടെ കുട്ടികൾക്ക് സന്ദേശം നൽകി. മ്യൂസിക്കൽ പപ്പറ്റ് ഷോയും അനുബന്ധമായി അവതരിപ്പിച്ചു. സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന വിവിധ തൊഴിലധിഷ്ഠിത KGTE കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന 1 വർഷത്തെ PSC അംഗീകൃത പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. യോഗ്യത +2 VHSE, പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഫീസ് ആനുകൂല്യവും OBC SCBC മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പൻറ്റും ലഭിക്കും. ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. MBBS റേഡിയോ ഡയഗ്നോസിസിൽ MD, DNB, DMRD യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 ജനുവരി 1 ന് 60 വയസ്സിന് താഴെയാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന, പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റിന്റെയും അസലും പകർപ്പും സഹിതം ജൂൺ 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. മരുത റോഡിലുള്ള ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബികോം ബിരുദവും ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ്, അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂൺ 26 രാവിലെ 11 ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 3rd semester ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ ബോട്ടണി വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. നിലവിൽ ഇതേ പ്രോഗ്രാമുകളിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ അംഗീകൃത കോളേജുകളിൽ പഠിക്കുന്നവർക്ക് കോളേജ് മാറ്റം വഴി പ്രവേശനം നേടാം. SSLC, UG മാർക്ക് ലിസ്റ്റ്, അവസാനമായി സർവകലാശാല പരീക്ഷ എഴുതിയ ഹാൾ ടിക്കറ്റ് സഹിതം അപേക്ഷ ജൂൺ 22 രാവിലെ 11 വരെ സമർപ്പിക്കാം. ലക്കിടി അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 kg വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി ജൂൺ 26. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 96 67 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
10: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
11: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
12: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
13: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
14: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
13: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
15: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
16: അഹല്യ FM 90.4. It's rhythm of Palakkad.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
1: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
2: ഒരു കിളിയിലാണ് ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഈ കിളി എന്ന് പറയുമ്പോഴേ കിളി പോയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, കൂടെയുള്ളവരുടെ കിളി കളയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു വെറൈറ്റി ചിന്തയാണ്. നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടോ? അതായത് സ്റ്റൂസ് ദ ബേർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജീവന് തുല്യം സ്നേഹമുള്ള ഒരു കിളിയുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് എവിടെയും നഷ്ടപ്പെടുത്താൻ വയ്യ. ഏറ്റവും ഇഷ്ടമുള്ള കിളിയാണ്, നല്ല ഭംഗിയുള്ള കിളിയാണ്. അത്രയും ലവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ കയ്യില് മുറുക്കി പിടിച്ചേക്കാണ് അല്ലെ. സ്നേഹമുള്ള സംഭവങ്ങളെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമല്ലോ, അതേപോലെ നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ്. സ്നേഹം കൂടുമ്പോ എന്താ ചെയ്യാ? നമ്മൾ അതിനെ വീണ്ടും അമർത്തും. പിന്നെയും സ്നേഹം കൂടുമ്പോഴോ ഒന്നുകൂടെ അമർത്തുന്നു. നിങ്ങളുടെ ഉദ്ദേശം പക്ക പ്യുവർ ലവ് ആണ്, സ്നേഹം കൊണ്ടാണ് നമ്മൾ അതിനെ അമർത്തി പിടിക്കുന്നത്. പക്ഷേ ആ കിളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ വട്ടം നമ്മൾ അമർത്തുമ്പോഴും ശ്വാസം കിട്ടാതെ പിടയാണ് ആ ഒരു കിളി അല്ലെ. എന്താകും അവസാനം അങ്ങനെയാണെങ്കിൽ? ഒന്നെങ്കിൽ ആ കിളി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി എങ്ങനെയെങ്കിലും പറന്നു പോവാൻ ശ്രമിക്കും, പറന്നു പോവും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിടന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ കിടന്ന് ആ കിളിയുടെ ജീവൻ പോവും അല്ലെ. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതോ നിങ്ങൾ ഈ പറയുന്ന പോലെ ആ കിളിയെ ശ്വാസം മുട്ടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. സ്ക്യൂസ് ദ ബേർഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. അപ്പൊ നമുക്കിന്ന് അതേക്കുറിച്ച്

കേൾക്കാം. അപ്പൊ ഈ കിളിയുടെ കഥ മറക്കരുത്, മനസ്സിൽ വെച്ചോണം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് അഹല്യ FM 90.4 ൽ അഭിരാമിയാണ് കൂടെ. എഴുത്തോലയുടെ സമയമാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കഴിഞ്ഞ ബ്രേക്കിന് മുന്നേ നമ്മൾ ആ ഒരു കിളിയുടെ കഥ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. പല ആളുകളും പലപ്പോഴും ഈ ബന്ധങ്ങളിൽ ചെയ്യുന്ന കാര്യവും ഇതാ ഇതേ കാര്യമാണ്. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ആ ഡ്രസ് ഇടരുത്, 5 മിനിറ്റിൽ റിപ്ലൈ തരണം, ഈ ഫുഡ് എനിക്ക് വേണ്ട, എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിന്റെ പേരിൽ ചില മനുഷ്യർ ചില ആളുകൾക്ക് വെക്കുന്ന നിയന്ത്രണങ്ങൾ. ഇങ്ങനെ നിയന്ത്രണങ്ങൾ വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കിളിയിൽ കിളിയെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള് നിങ്ങൾ തന്നെയാണ്. ആ കിളിയെ ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ് നിങ്ങൾ. ആ കിളി ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആവാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ലവർ ആവാം, അല്ലെ, ആര് വേണമെങ്കിലും ആവാം. ഇങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ, സ്നേഹമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ള മനുഷ്യന് നമ്മുടെ കയ്യിൽ തന്നെ കിടന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ മനുഷ്യന്മാരുടെ മനസ്സുണ്ടല്ലോ, അതൊരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ഒരു വലിയൊരു കുറേ അധികം കെമിക്കലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ് സ്കാർസിറ്റി കൺസെപ്റ്റ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ മനസ്സിന് എളുപ്പത്തിൽ കിട്ടാത്ത വളരെ റെയറായിട്ടുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാത്ത സാധനങ്ങൾക്കൊക്കെ വലിയ വിലയല്ലേ. ഇപ്പോൾ LPG സിലിണ്ടർ കിട്ടാതെ വന്നപ്പോഴത്തേക്കും എന്ത് വിലയാണ് നമുക്കൊക്കെ അതിനോട് തോന്നിയത് അല്ലേ. വിലയും കൂടി, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിലയും കൂടി അല്ലേ. സ്വർണം, പെട്രോൾ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് വരുമ്പോഴാണ് ഈ വില റോക്കറ്റ് പോലെ കയറുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന വായു, ജലം അല്ലേ, അതിനൊക്കെ നമ്മൾ അത്ര വില കൊടുക്കാറുണ്ടോ? ഇല്ല. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻസിൽ ഉള്ളത്. നമ്മളൊരു എന്താ പറയുക, നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വിലയുണ്ടാവില്ല, മനസ്സിലായോ? നമ്മൾ അതേസമയം നമ്മളൊരു റെയർ ആയിട്ടുള്ള ഒരാളാണ്, എപ്പോഴും അങ്ങനെ കിട്ടൂല ആളെ, വളരെ റെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, വളരെ റെയർ പീസാണ് അത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്താ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോട് ആളുകളുടെ അടുത്ത് നമ്മൾ 24 hours അവർക്ക് വേണ്ടി മാത്രം ജീവിക്കും അല്ലേ. അവരുടെ മെസ്സേജിന് വേണ്ടി നമ്മൾ ഫോൺ നോക്കിയിരിക്കും. എപ്പോൾ വിളിച്ചാലും നമ്മൾ എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും, പക്ക എപ്പോഴും അവൈലബിൾ മോഡിലായിരിക്കും. അവിടെയാണ് മനുഷ്യന്മാർക്കൊക്കെ ഈ പ്രശ്നം പറ്റുന്നത്. എപ്പോഴും അവൈലബിൾ ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ വില പതുക്കെ അങ്ങനെ ഇടിയാൻ തുടങ്ങുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനൊരു കുഴപ്പമുണ്ട്. നേരത്തെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഓടി പിടിച്ച് നേടുന്ന കാര്യങ്ങളോട് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. എപ്പോഴും കൺമുന്നിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നതിനെ പതുക്കെ പുച്ഛിച്ച് തള്ളും. അത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, മൊത്തത്തിൽ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. അതുകൊണ്ട് സ്നേഹിക്കാം, പക്ഷെ സ്വന്തം വില കളഞ്ഞ് നമ്മൾ എപ്പോഴും ഈ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇരിക്കരുത്. എല്ലാവരും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, വാല്യൂ ഉണ്ട്. അത് സ്വയം നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കണം അല്ലെ. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്ന് പണി കിട്ടിയ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് എഴുത്തോലയിൽ ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ കിളിയുടെ കഥ മറന്നിട്ടില്ലല്ലോ. നമ്മൾ കയ്യിൽ വെച്ച് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വെച്ച് ഓരോ തവണ അമർത്തി പിടിക്കുമ്പോഴും നമ്മുടെ കൈക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാൻ കൊതിക്കുന്ന ആ ഒരു കിളി, നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് കൊതിക്കുന്ന ഒരു കിളി, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് കൊതിക്കുന്ന ഒരു കിളി, അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മുടെ വിചാരം എന്താ, നമ്മൾ ആ കിളിയെ സ്നേഹിക്കുകയാണ്, സ്നേഹം കൊണ്ട് നമ്മളും അതിനെ മുറുക്കി പിടിക്കുകയാണ് എന്നൊക്കെയാണ്. അങ്ങനെ ആവരുത് ലൈഫിലും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ ഈ കഥയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്കാർസിറ്റി കൺസെപ്റ്റും അതൊക്കെ മാറ്റി വെച്ചിട്ട്, ഈ സൈക്കോളജി ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്റെ ക്ലൈമാക്സ് ലൈനിലേക്ക് പോവാണ്. നമ്മൾ എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ആ ആളെ അല്ലെങ്കിൽ ആ സംഭവത്തെ വീർപ്പ് മുട്ടിക്കാതെ ഫ്രീ ആയിട്ട് അങ്ങ് വിടണം, റിലാക്സ്ഡ് ആയിട്ട് വിടണം. അത് തിരിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും എത്ര ദൂരെ പോയാലും അത് നമ്മുടെ അടുത്തേക്ക് തന്നെ പറന്ന് തിരിച്ചു വരും അല്ലേ. പിന്നെ ആ കയ്യിലിരിക്കുന്ന കിളിയില്ലേ, വലിയ ഭയത്തോടെയും ഭയങ്കര പേടിച്ചിട്ടാണ് ആ നമ്മുടെ കയ്യിൽ ആ കിളി ഇരിക്കുന്നത് അല്ലേ. അങ്ങനെ ആ കിളിയെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മുടെ കൂടെയുള്ളത് ഒരിക്കലും ഈ ഭയവും നിയന്ത്രണങ്ങളോ കൊണ്ടാവരുത്, കൺട്രോളും ഫിയറും കൊണ്ടൊന്നും ആവരുത്. പകരം ഈ ലോകത്ത് അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകാം, കോടിക്കണക്കിന് ആകാശങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്ന ആളുകളില്ലേ, നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്ന കിളികളില്ലേ, അതാണ് നമ്മുടെ കിളികൾ. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അനാവശ്യമായിട്ടുള്ള കൺട്രോളോ അനാവശ്യമായിട്ടുള്ള ഈ പേടിപ്പെടുത്തലുകളോ ഒന്നുമല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിക്കാൻ, നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ അടിപൊളിയായിട്ട് നിലനിർത്താൻ. അപ്പൊ മറക്കരുത് ആ കിളിയുടെ കഥ, ഒപ്പം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും. ഇന്നത്തെ എഴുത്തോളം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചന്ദനം മണക്കുന്ന പൂന്തു

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. പിഎം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയ ഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

അഭിരാമിയുടെ എഴുത്തോല കഴിഞ്ഞതിന് ശേഷമുള്ള പാട്ട് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് നല്ല പാട്ടുകളാണ്. വിഷ്ണു ആണോ ആൽബിൻ ആണോ അത് സെറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. എന്തായാലും രണ്ടുപേരും രണ്ട് ആരാണെങ്കിലും സെറ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, അതുപോലെ തന്നെ വെള്ളാര പൂമലമേല എന്ന് തുടങ്ങുന്ന രണ്ട് പാട്ടുകൾ ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ മതിമറന്നിരിക്കുമായിരുന്നു. പെട്ടെന്ന് പരസ്യം കയറിയപ്പോഴാണ് അയ്യോ പാട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഞെട്ടി ഉണർന്നത്. അത്രയും ആ പാട്ടിൽ ഞാനിങ്ങനെ അലിഞ്ഞിരിക്കുമായിരുന്നു. ദാസേടൻ പാടിയ രണ്ട് പാട്ടുകളാണ്. ദാസേടൻ ഇപ്പോൾ പാട്ടുകളൊന്നും അങ്ങനെ പാടുന്നില്ല, അമേരിക്കയിലാണ് അദ്ദേഹം, റസ്റ്റിലാണ്. പക്ഷേ അദ്ദേഹം പാട്ട് പാടിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി. എത്രയൊക്കെ വർഷങ്ങളായാലും പാട്ട് പാടുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ദാസേട്ടൻ്റെ ഒരു 10 പാട്ടെങ്കിലും കേൾക്കാതെ, റേഡിയോ ലിസണേഴ്സ് ആണെങ്കിലും കാറിൽ പോകുന്നവരാണെങ്കിലും ടി വി കാണുന്നവരാണെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ എന്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ദാസേട്ടൻ്റെ ഒരു 10 പാട്ടെങ്കിലും കേൾക്കാതെ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദാസേടൻ ഇപ്പോൾ പാട്ട് പാടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ദാസേടൻ. ലൈഫിൽ നമ്മൾ ദാസേടൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ അല്ലേ. എത്രയധികം പുതിയ പാട്ടുകാരും സംഗീത സംവിധായകരും ഒക്കെ വന്നാലും സംഗീതം മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി കഴിഞ്ഞാലും സംഗീതം എന്ന് പറയുമ്പോൾ, പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്കും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിലേക്ക് വരുന്ന ശബ്ദം, മുഖം ഒക്കെ ദാസേട്ടൻ്റെ ആയിരിക്കും, ദാസേട്ടൻ്റെ പേരായിരിക്കും അല്ലേ. അപ്പോൾ നാളെ സംഗീത ദിനമാണ്, അന്താരാഷ്ട്ര സംഗീത ദിനമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടാണ്. മറ്റെന്തൊക്കെ സംഗീതത്തിൽ ഉൾപ്പെടുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണ്. പണ്ട് മുതലേ, വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ദാസേട്ടൻ്റെ പേരായിരിക്കും. പിന്നെയാണ് ചിത്രചേച്ചിയുടെ പേരൊക്കെ വരിക. ചിത്രചേച്ചിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഇങ്ങനെ കാണുമ്പോൾ പല അവതാരകരും ചിത്രചേച്ചിയോട് ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടാൻ പറയുമ്പോൾ ചിത്രചേച്ചി അതിമനോഹരമായിട്ട് എല്ലാ പാട്ടുകളും അങ്ങ് പാടിക്കൊടുക്കാറുണ്ട്. ശരിക്കും എനിക്ക് അസൂയ തോന്നാറുണ്ട് ആ അവതാരകരോട്. കാര്യം ചിത്രചേച്ചി ഇങ്ങനെ മുമ്പിലിരുത്തിയിട്ട് ആ പാട്ടൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. ചിത്രചേച്ചിയോട് പാടാൻ പറയുന്നത് ചിത്രചേച്ചി നമുക്ക് വേണ്ടി പാട്ട് പാടുന്നു. അയ്യോ, അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. ദാസേടൻ്റെ അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ദാസേടനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം. ദാസേടനെ ഇങ്ങനെ മുമ്പിലിരുത്തി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിലുപരി അദ്ദേഹത്തോട് കുറേ പാട്ടുകളൊക്കെ പാടാൻ പറയണം, അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു അഭിലാഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, ദാസേടനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, ദാസേട്ടൻ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ദാസേട്ടനോട് ഏത് പാട്ടായിരിക്കും നിങ്ങൾ പാടാൻ പറയുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ അഹല്യ വിഷസിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു അഹല്യ വിഷസ്. കൂടെയുണ്ട് ഞാൻ സുനിൽ. കുറച്ചു നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിഷസ് അറിയിക്കാനും, പിന്നെ ഈ ഒരു കുഞ്ഞു സബ്ജക്ട്, കുഞ്ഞു വിഷയം നിങ്ങളോട് ചോദിക്കാനുമായിട്ട്. അപ്പോൾ ദാസേട്ടൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പാട്ടായിരിക്കും ദാസേട്ടൻ ആ പാട്ടൊന്ന് പാടിത്തരുമോ എന്ന് പറയുന്നത്. സംഗീത ദിനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. വിളിക്കണ നമ്പർ 8815090000 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. അപ്പോൾ വേഗം വിളിക്കുക, വേഗം ആശംസകളൊക്കെ അറിയിക്കുക, പാട്ടുകളൊക്കെ പറഞ്ഞു തരിക, പാട്ടുകളൊക്കെ പാടിത്തരിക. 9 മണിക്ക് മുന്നേ വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന സമയത്തും 9 മണിക്ക് ശേഷം ധാരാളം കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 9 മണിക്ക് മുന്നേ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം തന്നെ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വേഗം കോൾസ് എടുക്കും, നമ്മൾ പാട്ടുകൾ പാടാം, കേൾക്കാം, ആശംസകൾ അറിയിക്കാം. മെസ്സേജ് അയക്കുന്നവരും വളരെ പെട്ടെന്ന് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മനോഹരമായ ഒരു പാട്ട് പോകുന്നു. ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ ഇങ്ങനെ വരുന്നത് പോലെ ഉണ്ട്, ജലദോഷമൊക്കെ ഇങ്ങനെ വരുന്നത് പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറും എന്ന് വിചാരിച്ചുകൊണ്ട്, അതൊന്നും ബാധിക്കില്ല അഹല്യ വിശ്വസിനെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: മഹംഗേ വ്യാജ് പർ റൺ ലേനെ കെ ലിയേ മജ്ബൂർ താ ഹംനെ ഐസേ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭീ കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധ സേ ജോഡാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. അഹല്യ വിശേഷാണ് അഹല്യ FM 90.4 സുനലിനൊപ്പം ഇങ്ങനെ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ
9: ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? കനക ചേച്ചി. കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്. എവിടെയായിരുന്നു? വിളിക്കുന്നില്ല അല്ലേ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു കനക ചേച്ചി?
9: സുഖമായിട്ടിരിക്കുന്നു.
8: ഓക്കെ, വീട്ടിലെല്ലാരും എന്ത് പറയുന്നു? അവരൊക്കെ വിളിക്കാറുണ്ടോ? ഡെയിലി വിളിക്കാറുണ്ടോ? ഡെയിലി വിളിക്കാറുണ്ട്. ഇങ്ങനെ വിളിച്ച് അവിടുത്തെ ഈ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഇവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ?
9: ഇല്ലല്ലേ,
8: പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടൊന്നും പറയില്ല അല്ലേ. ചെറിയ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഡൗട്ട് ഒക്കെ ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോ കനക ചേച്ചി ദാസേട്ടൻ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുകയാണ്. ദാസേട്ടനോട് ഒരു പാട്ട് പാടാൻ പറയാം. ഏത് പാട്ടായിരിക്കും പാടാൻ പറയാം?
9: ഞാന് എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്നുള്ള സിനിമയിലെ പുഴയോരഴകുള്ള പെണ്ണ്.
8: പുഴയോരഴകുള്ള പെണ്ണ് എന്ന പാട്ടായിരിക്കും അല്ലേ? അതെന്താ പുഴയോരഴകുള്ള പെണ്ണ്? പുഴയോടും പെണ്ണിനോടൊക്കെ അത്രയധികം ഇഷ്ടം?
9: അങ്ങനെയില്ല, പക്ഷെ എന്താ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
8: നല്ല ഇഷ്ടമാണ്, നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ അല്ലേ?
9: ആ കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
8: ഓക്കെ ആവട്ടെ, അപ്പൊ ഇന്ന് ആർക്കാ? താങ്ക് യു സോ മച്ച്, താങ്ക് യു. വിളിച്ചത് കനക ചേച്ചി ആയിരുന്നു. കനക ചേച്ചി പറഞ്ഞത് പറഞ്ഞ പാട്ട് പുഴയോരഴകുള്ള പെണ്ണാണ്. ദാസേട്ടന്റെ പിറന്നാളൊന്നും അല്ല ഇന്ന്, പക്ഷേ എന്താണെന്നറിയില്ല എനിക്ക് ഈ ടോപ്പിക് എടുക്കണം തോന്നി, ഇത് കേൾക്കണം തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക് എടുത്തത് കേട്ടോ. ഞാൻ എന്തായാലും അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
10: ഞാൻ ഗുരുവായൂരപ്പൻ തിരുവല്ല.
8: ഗുരുവായൂരപ്പൻ തിരുവല്ല. സുഖമായിട്ടിരിക്കുന്നോ?
10: സുഖമായിരിക്കണോ.
8: ഇവിടെയും വലിയ കുഴപ്പമില്ലാതെ, മഴ ഇല്ലാന്നേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു.
11: മഴ ഇവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടില്ല,
8: രണ്ടു ദിവസമായിട്ടില്ല, ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ടില്ല.
11: മിനിഞ്ഞാറും നല്ല മഴയായിരുന്നു,
8: മഴയായിരുന്നു അല്ലേ,
11: മഴയില്ല
8: ഇവിടെ. ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു പക്ഷാഭേദം കാണിച്ചിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്.
11: എന്താണറിയില്ല,
8: എല്ലായിടത്തും മഴയില്ലെങ്കിൽ ഓക്കെ, എല്ലായിടത്തും മഴയില്ലല്ലോ എന്നെങ്കിലും പറയാം. ഇതിപ്പോ ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവില്ല, അതെങ്ങനെയാണ്? അതെ അതെ, മറ്റുള്ള ജില്ലകളിൽ ഉണ്ട്. ഇപ്പൊ പാലക്കാട് പെയ്യുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പഞ്ചായത്തുകാരും കൈക്കൂലി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
11: ഞാൻ ഇടയ്ക്ക് വരുമ്പോ, രണ്ടു ദിവസം മുമ്പ് വരുമ്പോ, ഒറ്റപ്പാലം നമ്മുടെ ലക്കിടി ഗേറ്റിന്റെ അപ്പുറത്ത് നല്ല മഴയാണ്. അത് ഗേറ്റ് കടന്നു
8: മഴയാണ്, ഗേറ്റിൽ ആരോ കൂടോത്രം
11: ചെയ്തിട്ടുണ്ട്
8: ഇങ്ങോട്ട് മഴ പെയ്യരുത് എന്ന് പറഞ്ഞിട്ട്.
11: അതെ അതെ അതെ.
8: ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ ദാസേടൻ മുന്നിൽ വന്നിരിക്കുകയാണ്, ഏത് പാട്ടായിരുന്നു?
11: അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നമ്മൾ ഞാൻ സോണിലെടുത്ത് നേരിട്ട് നമ്മളുടെ അഹല്യയിൽ പറയുന്ന മാതിരി നേരിട്ട് കണ്ടിട്ട് ഉള്ള ആ ഒരു പാട്ട് കേട്ടു ഞാൻ യൂട്യൂബില്.
8: എന്തായിരുന്നു ചേട്ടാ
11: പാട്ടേ? യൂട്യൂബില് സുനിലിനെ നേരിട്ട് കണ്ടിട്ടേ, പാട്ടിനെ പറ്റി, ആ പാട്ടിന്റെയും പടത്തിന്റെയും പേര് പറഞ്ഞിട്ട്.
8: യൂട്യൂബല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
11: നേരിട്ട് കാണാൻ പറ്റി,
8: നേരിട്ട് കാണാൻ പറ്റി. അഹല്യ എഫ്എമ്മിന്റെ പേജ്.
11: അതെ, ഇപ്പൊ നമുക്ക് കാണുന്നു, കാണാണ്ടല്ല പറയുന്നത്
8: സംസാരം, നേരിട്ട് കാണാൻ പറ്റി എന്നാണ്. ഓക്കെ ഓക്കെ. അത് നമ്മളിപ്പോ ലോകം മാറിയല്ലോ, ഇപ്പൊ നമുക്ക് പഴയതുപോലെ ശബ്ദത്തിലൂടെ മാത്രം കേട്ടാ പോരാ, നമുക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റും, അറിയാൻ പറ്റും, എല്ലാം പറ്റും. ഡിജിറ്റൽ ലോകമല്ലേ. ഓക്കെ, അപ്പൊ പറയൂ, ദാസേട്ടൻ വന്ന് ഇരിപ്പാണ് മുമ്പില്, പാട്ട് പാടിക്കണം, അധികം താമസിപ്പിക്കാൻ പറ്റില്ല.
11: അത് അത് ദാസേട്ടനെ കൊണ്ട് മാത്രം പാടുന്ന ഒരു പാട്ടുണ്ട്.
8: ഏതായിരുന്നു
11: പറ്റുന്ന പാട്ട്? ഹരിമുരളി.
8: ഹരിമുരളി രവം. വേറെ ആര് പാടിയാലും അതങ്ങ് സെറ്റ് ആവില്ല അല്ലേ? ആ പാട്ട് നല്ല ലെങ്ത് ഉള്ള പാട്ടാണ്, അത്രയും വലിയ പാട്ട് പാടിപ്പിക്കണോ പാവത്തിനോട്?
11: അല്ല, ഇപ്പൊ വന്ന് ആ സമയത്ത് തന്നെ നന്നായിട്ട് പാടിയല്ലോ, ആ ശ്വാസം വലിച്ച് ഇത്രയും ലെങ്ത്തുള്ള പാട്ട് പാടാൻ അതിന് ദാസേട്ടനെ പറ്റുള്ളൂ.
8: പിന്നെ വേറെ ആരും അങ്ങനെ സ്റ്റേജിൽ ആ പാട്ടെടുത്ത് പാടാറില്ല.
11: അങ്ങനെ പാടിയാലേ അവര് ശ്വാസം മുട്ടു.
8: അതെ അതെ, വേറെ ആരും അങ്ങനെ അധികം പാടിയിട്ട് കണ്ടിട്ടില്ല, വളരെ റെയറാണ് ആ പാട്ടൊക്കെ സ്റ്റേജിലും റിയാലിറ്റി ഷോസിലൊക്കെ പാടുന്നത്.
11: തീർച്ചയായും.
8: അപ്പൊ വലിയൊരു പാട്ട് വീണ്ടും പാടിപ്പിക്കുമോ അല്ലെ ദാസേട്ടനോട്?
11: അത് ഒരു പകുതി വരെ പാടിയാൽ
8: അത്രയും മതി. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്?
11: ആശംസ നമ്മുടെ സഹദേവൻ കൃഷ്ണേട്ടൻ, പിന്നെ മറ്റേ അപ്പപ്പുള്ളിയർ മാധവൻ ചേട്ടൻ, സൈസുദ്ദീൻ ചേട്ടൻ, ജ്യോതിപ്പാറ, പിന്നെ ഗോപിയേട്ടൻ, ആലത്തൂർ ബഷീർ.
8: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഹരിമുരളി രവം എന്ന പാട്ടായിരിക്കും ഗുരുവായൂരപ്പൻ ചേട്ടൻ ദാസേട്ടനോട് പാടാൻ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ടൊന്നും പിന്നീട് നമ്മൾ ആരും റിയാലിറ്റി ഷോസിലൊന്നും പാടുന്നത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വളരെ റെയറാണല്ലേ. എനിക്കൊക്കെ ആ പാട്ടിങ്ങനെ എല്ലാവരും എടുത്ത് പാടി കാണുന്ന പാടി കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ അത് അത്ര പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല അത്, ദാസേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ, ബിന്ദു ടീച്ചറെ, സുഖമായിട്ടിരിക്കുന്നോ?
12: സുഖമായിരിക്കുന്നു.
8: ബിന്ദു ടീച്ചർ ആദ്യം വിളിച്ച് കട്ട് ചെയ്ത് പോയല്ലോ, എന്ത് പറ്റി?
12: അത് അപ്പോഴേക്ക് കോള് പാട്ട് തുടങ്ങി.
8: പാട്ട് തുടങ്ങി, അപ്പൊ കട്ട് ചെയ്തു അല്ലേ?
12: കട്ട് ചെയ്തു.
8: ഓക്കെ, ഇന്ന് സ്കൂള് അവധിയാണോ? അവധി ആയതുകൊണ്ട് വിളിച്ചതാണല്ലേ.
12: അതെ അതെ,
8: സാധാരണ ഈ സമയത്ത് ഇങ്ങനെ തിരക്കിട്ട് പോവാൻ നിൽക്കുവായിരിക്കും.
12: അതെ, 8:30 കാരണം.
8: 8:30 കാരണം. 9 മണിക്കാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
12: അതെ അതെ.
8: പുതിയ അക്കാദമിക് ഇയർ എങ്ങനെയുണ്ട്?
12: കുഴപ്പമില്ല, അപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല ബ്രില്യന്റാ.
8: ബ്രില്യന്റ് ആണ്. ശബ്ദം കേട്ടിട്ട് അങ്ങനെ കുഴപ്പമില്ല, അതങ്ങ് ഓക്കെ അല്ലല്ലോ.
12: കുഴപ്പമില്ല.
8: പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരില്ലേ ടീച്ചർക്ക്
12: അല്ലേ? കുറേ ഉണ്ട്.
8: പുതിയ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും.
12: ഒന്ന് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാ.
8: ബുദ്ധിമുട്ടാണ്. അവരെ ചിന്താഗതി തന്നെ വേറെ ലെവലാണ്. ഓക്കെ, അപ്പൊ എത്ര കുട്ടികളുണ്ട് പുതിയ സ്റ്റാൻഡേർഡില്?
12: ഇപ്പൊ 42 കുട്ടികൾ.
8: 42 കുട്ടികൾ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ എല്ലാ പിള്ളേരോട് അന്വേഷണം അറിയിക്കണം.
12: പിള്ളേര്
8: സെറ്റ് ആയോ, സ്കൂളിൽ വന്ന് സെറ്റ് ആയോ, അതോ
12: ഒരു കുട്ടി മാത്രമേ കരച്ചിലുള്ളൂ,
8: ബാക്കി എല്ലാരും സെറ്റ് ആയല്ലേ. ഓക്കെ, അപ്പൊ ബിന്ദു വിളിച്ചാലേ പറയൂ, ദാസേട്ടൻ ഇങ്ങനെ മുന്നിൽ വന്ന് ഇരിപ്പാണ്.
12: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദാസേട്ടനെ. പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്ന നമുക്ക് വിഷമങ്ങളും എല്ലാം മാറും.
8: എല്ലാം മാറും, നമ്മളെ കരയിപ്പിക്കും, സന്തോഷിപ്പിക്കും അല്ലേ, എല്ലാം എല്ലാം പറ്റും പാട്ടിന്. ഓക്കെ, അപ്പൊ ഏത് പാട്ടായിരിക്കും?
12: എനിക്ക് സ്വർഗത്തിലെ പ്രവാഹമേ എന്നുള്ളൊരു
8: പ്രവാഹമേ എന്ന് തുടങ്ങി
12: ഗംഗ പ്രവാഹമേ
8: ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള സിനിമയാണ് സർഗം.
12: നല്ല സിനിമയാണ്
8: അത്. അപ്പൊ ആ ഒരു പാട്ട് അങ്ങ് പാടിപ്പിക്കും.
12: അതെ അതെ,
8: കുറച്ച് സ്ട്രെയിൻ എടുത്ത് പാടേണ്ട പാട്ടാണെങ്കിലും പാടിപ്പിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ അപ്പൊ ടീച്ചർ എന്താ ആർക്ക് ആശംസ അറിയിക്കാൻ?
12: എല്ലാവർക്കും, എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും
8: താങ്ക് യു ടീച്ചർ. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ബിന്ദു ടീച്ചർ ആയിരുന്നു. സർഗത്തിലെ പാട്ടാണ് പാടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അതും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
13: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
13: ആ,
8: ബിന്ദു ചേച്ചി പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും സിന്ധു ചേച്ചി വന്നു അല്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. ഞാനൊരു പ്രാസത്തിലങ്ങ് പറഞ്ഞതാ, നേരത്തെ ബിന്ദു ടീച്ചറായിരുന്നു വിളിച്ചത്. അപ്പൊ ഇപ്പൊ സിന്ധു ചേച്ചി. ആ, ദു പറഞ്ഞ പറഞ്ഞേ ഉള്ളു കേട്ടോ. ഓക്കെ സിന്ധു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് പോണ്ടേ, ജോലിക്ക് പോണ്ടേ?
13: പോവാൻ
8: ഒന്ന് വിളിച്ചു. ഓക്കെ, വിളിച്ച് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചല്ലേ. ഞാനായിട്ട് വൈകിപ്പിക്കുന്നില്ല, പറയൂ. ദാസേട്ടൻ വന്ന് മുമ്പിൽ ഇരിപ്പാണ്. കൃഷ്ണകൃപാസാഗരം എന്ന പാട്ടല്ലേ? അയ്യോ, ആ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ പറയാ, വേറൊരു വേൾഡിൽ അങ്ങെത്തും
13: അല്ലേ?
8: അതെ അതെ, ഒരു ഭക്തി തുളുമ്പുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ കൃഷ്ണകൃപാസാഗരം ഒക്കെ ഇടയ്ക്ക് എടുത്ത് കേൾക്കണം. അപ്പൊ ചേച്ചി, എന്താ ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ദാസേട്ടൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു ചേച്ചി, വൈകണ്ട, വേഗം പോയിക്കോളൂ
13: കേട്ടോ.
8: താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് സിന്ധു ചേച്ചി ആയിരുന്നു. സിന്ധു ചേച്ചി പറഞ്ഞ പാട്ട് കൃഷ്ണകൃപാസാഗരം എന്ന പാട്ടാണ്. അതും അതിഗംഭീരമായ പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കേൾപ്പിക്കാം കേട്ടോ. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
14: ഹലോ, ഗുഡ് മോർണിംഗ് സുഗുൽ.
8: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
14: വിളയോട് വിളക്കത്തിരക്കളും.
8: ഭാസ്കരൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? ഇന്ന് നടക്കാനൊക്കെ പോയോ?
14: പോയിട്ട് വന്നു.
8: പോയിട്ട് വന്നു. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര കിലോമീറ്റർ ആണ് സാധാരണ നടക്കാറുള്ളത് ഒരു ദിവസം?
14: ഒരു 4 കിലോമീറ്റർ നടക്കും.
8: 4 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും, 2 കിലോമീറ്റർ ഇങ്ങോട്ട്
14: നടക്കും.
8: രാവിലെ നേരത്തെ ആണോ പോവാറ്? അതോ
14: ഇല്ല, ഒരു 6 മണിക്ക് പോകും.
8: വെളിച്ചൊക്കെ വന്നതിന് ശേഷം പോവാറുള്ളൂ അല്ലേ?
14: എനിക്ക് പല്ല് തേച്ച് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്
8: നടക്കും. അടിപൊളി, എല്ലാ ദിവസവും നടക്കണം കേട്ടോ.
14: ഓക്കെ ഓക്കെ.
8: എങ്ങനെ, കൂടെ ആളുണ്ടോ അതോ ഒറ്റയ്ക്കാണോ?
14: ഇന്ന് വരുന്നുണ്ട് നമ്മുടെ ഭാര്യ.
8: ആ, ഭാര്യ വരുന്നുണ്ട് അല്ല, അങ്ങനെയല്ല, നടക്കാൻ പോകാൻ കൂടെ ആളുണ്ടോ?
14: അല്ല, നടക്കാൻ പോകാൻ ആരും ഇല്ല. ചില ദിവസങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല.
8: നമ്മൾ അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മളുടെ സ്വന്തം കാര്യം നമ്മൾ എന്തായാലും നടന്നിരിക്കണം, ഒറ്റയ്ക്ക് തന്നെ നടന്നിരിക്കണം കേട്ടോ. അപ്പൊ പറയൂ, ദാസേടൻ വന്ന് ഫ്രണ്ടിൽ ഇരിപ്പാണ്, ഏത് പാട്ടാണ് പാടിപ്പിക്കാൻ?
14: സിന്ധു ഭൈരവി സിനിമയിലെ, തമിഴ് മൂവിയിലെ, പൂമാല വാങ്ങി വന്നാൽ പൂക്കളിലേ. ആ പാട്ട് ഞാൻ ദാസേട്ടന്റെ മുന്നിൽ വെച്ച് ഞാൻ നേരിട്ട് എനിക്ക് കാണാനുള്ള കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
8: ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അതെപ്പോഴായിരുന്നു?
14: 2 പ്രാവശ്യം കോയമ്പത്തൂർ വെച്ചായിരുന്നു.
8: കോയമ്പത്തൂർ വെച്ചായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ഭാഗ്യം കിട്ടിയത്? ആ പരിപാടി എന്തെങ്കിലും ആയിരുന്നോ?
14: തെപ്പക്കുളം, അതായത് സുന്ദരപുരത്ത് ഒരു അമ്പലമുണ്ട്, തെപ്പക്കുളം മൈതാനം എന്ന് പറഞ്ഞ അവിടെ ഒരു അമ്പലത്തില് അവിടെ കച്ചേരിക്ക് പാടാൻ വേണ്ടി വന്നിട്ട്. കച്ചേരിയല്ല, അമ്പലത്തിലെ പാട്ടാണ്.
8: അമ്പലത്തില് ഭക്തിഗാനത്തിനായിട്ട്
14: വന്നിട്ട് മൂപ്പര് ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങള് കല്ലൊക്കെ എടുത്തൊരു ചെരുപ്പൊക്കെ എടുത്തെറിയുണ്ടാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭക്തി വേണ്ട, സിനിമ പാട്ട് പാടുന്ന പറഞ്ഞിട്ട് കൊറേ തമിഴന്മാര് പ്രശ്നം ഉണ്ടാക്കി.
8: എന്നിട്ട്
14: അപ്പൊ യേശുദാസ് പറഞ്ഞു, ഞാൻ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഭക്തിപാട്ട് മാത്രമേ പാടാറുള്ളൂ, സംഗീതം മാത്രമേ പാടുള്ളൂ. നിങ്ങൾ ഇത്രയും നിർബന്ധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സിന്ധു ഭൈരവി സിനിമയില് 2 പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് മൂപ്പര് പാടി.
8: ഈ പാട്ട് പാടി അല്ലേ?
14: ഈ പാട്ട്. അപ്പൊ ഞാൻ നേരിട്ടിരുന്ന് ഫ്രണ്ടിലിരുന്ന് കാണാനും പറ്റി, ആസ്വദിക്കാനും പറ്റി.
8: ആസ്വദിക്കാനും, അങ്ങനെ ഒരു ഭാഗ്യം ലൈഫിൽ സിദ്ധിച്ചിട്ടുണ്ട്.
14: 2 പ്രാവശ്യം നേരിട്ട് കാണാൻ പറ്റി.
8: ഓക്കെ, അടിപൊളി അടിപൊളി. രണ്ടാമത്തെ അവിടെ എപ്പോഴായിരുന്നു?
14: 2 തവണ നമ്മള് കോണിയമ്മൻ എന്ന് പറഞ്ഞ അവിടെ ഒരു അമ്പലമുണ്ട്
8: കോയമ്പത്തൂർ.
14: അവിടെ ഇതുപോലെ കച്ചേരിക്ക് വന്നിട്ട്, പക്ഷെ അന്ന് സിനിമാ പാട്ടൊന്നും പാടിയില്ല, വെറും
8: ഭക്തിഗാനങ്ങൾ മാത്രമായിരുന്നു അല്ലേ?
14: ഭക്തിഗാനങ്ങൾ മാത്രം പാടി. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് നേരിട്ട് കാണാൻ പറ്റി.
8: കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. അത് ലൈഫിൽ ഒരു 1 ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കും അല്ലേ?
14: അതെ അതെ, തീർച്ചയായിട്ടും. പാട്ട് എനിക്ക് നേരിട്ട് കണ്ടത് കൊണ്ട് എനിക്ക് മറക്കാൻ
8: പറ്റില്ല. ആരോടും എപ്പോഴും ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കും നമ്മൾ ആ നേരിട്ട് കണ്ടിട്ടുള്ള ആ ഒരു അനുഭവം അല്ലേ? ചേട്ടാ ഇന്ന് ആർക്കാ വിശ്വാസം അറിയിക്കാനുള്ളത്? ചേട്ടൻ തന്നെ ആവാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഭാസ്കരൻ ചേട്ടനാണ് വിളിച്ചത്. ഭാസ്കരൻ ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നേരിട്ട് ആ പാട്ട് ദാസേട്ടൻ ഇങ്ങനെ പാടുന്നത് കാണാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്നാണ് ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കേണ്ട നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിന് മുമ്പ് ഒരു കോളർ വരുന്നുണ്ട്. കോളറിലേക്ക് പോവാം. കോളറിന് ശേഷം പാട്ടിലേക്ക് പോവാം. ഹലോ,
15: ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ചാലക്കുടി. സുഖമായിട്ടിരിക്കുന്നു റിൻസൺ ചേട്ടാ? ഇന്ന് അവധിയാണോ അതോ പോണോ? ഇന്ന് ലീവാണ്. അതാണ് കുറച്ച് ലേറ്റ് ആയിട്ട് വിളിച്ചത് അല്ലേ?
15: അതല്ല, ഞാൻ പ്രോഗ്രാം ഇപ്പൊ കേട്ടുള്ളൂ.
8: കേട്ടുള്ളൂ. എന്ത് പറ്റി ഇന്ന് ലീവ് എടുത്തതാണോ അതോ? സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിൽ മാത്രം പോകുന്ന പരിപാടിയേ ഉള്ളൂ? അത് വേറെ എന്തെങ്കിലും സിനിമ കാണാൻ പോലെ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഉച്ചവരെ സ്കൂളിലുണ്ടാവും. ഓക്കെ, അപ്പൊ റിൻസൺ ചേട്ടൻ ദാസേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരിപ്പാണ് കേട്ടോ. കുറച്ച് നേരമായി അദ്ദേഹത്തിന് സമയമില്ല ഒരു പാട്ട് പാടിപ്പിക്കണം ദാസേട്ടനോട്.
15: അത് സൗന്ദര്യപ്പിണക്ക എന്ന ഫിലിമിൽ ദാസേട്ടൻ പാടിയ നമ്മുടെ രാജസ്ഥാന സംഗീതം പകർന്ന ശ്രുതിയിലെ മധുരം സുരതിയിലെ നീശം ഹൃദയങ്ങളിലെ പാകുന്നു ഇഴകളിൽ ഒരു സുരസുധയൂറുന്നു ഒരു സുരസുധയൂറുന്നു. ഈ ഗാനം പാടിപ്പിക്കും.
8: റിൻസൺ ചേട്ടന്റെ സംഗീതത്തോടുള്ള ഒരു ടേസ്റ്റ് തന്നെ വേറെയാണല്ലേ, പാട്ടിനോടുള്ള ടേസ്റ്റ് വേറെയാണ് അല്ലേ?
15: റയർ
8: സോങ് ആണ്. അധികം ആരും കേൾക്കാത്ത പാട്ടുകളാണ് റിൻസൺ ചേട്ടന് ഇഷ്ടം. അതെ അതെ, ഇത് ഏത് പാട്ടും ദാസേട്ടൻ തന്നെ ചോദിക്കും ചിലപ്പോ. ഓക്കെ, അടിപൊളി. അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിശ്വാസം അറിയിക്കാനുള്ളത്? ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ച റിൻസൺ ചേട്ടനായിരുന്നു. റിൻസൺ ചേട്ടനും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ പാട്ട് ദാ നിങ്ങളുടെ കാതോരമെത്തുന്നു. അഹല്യ വിശ്വസിലൂടെ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാല

പ്രശസ്തമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണല്ലോ?
5: രത്നാവതി.
4: ഇത് എവിടെയായിരുന്നു രത്നാവതി അമ്മ? കുറെ നാളായാലോ ഈ ശബ്ദം കേട്ടിട്ട്.
5: എനിക്ക് സുഖമില്ലായിരുന്നു മനെ.
4: ആണോ, മാറി വന്നിട്ട്?
5: ഓ, മാറി. ആശുപത്രിയിലൊക്കെ
4: ആശുപത്രിയിലൊക്കെ രണ്ടു മൂന്ന് ആഴ്ച കിടന്നോ?
5: അയ്യേ, രണ്ടു മൂന്ന് ദിവസം കിടന്നു.
4: ഓക്കെ, ഇപ്പൊ ഓക്കെ ആയില്ലേ?
5: ഓ, ശരിയായി മനെ.
4: ശരിയായി അല്ലേ?
5: ശരിയായി. വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ പോയി.
4: ഗുരുവായൂരപ്പനെ കാണാൻ പോയി. ഗുരുവായൂരപ്പനെ കണ്ട് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു അല്ലേ?
5: അതെ അതെ.
4: ഓക്കെ. അപ്പൊ രത്നാവതി അമ്മേ, രാവിലെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
5: ഇല്ല, കഴിക്കാൻ പോകണമെന്ന്.
4: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ?
5: പാട്ടല്ലേ കുഞ്ഞ്, എന്റെ മകനെ വിളിച്ചും കൊറേ ദിവസമായല്ലോ.
4: അപ്പൊ അങ്ങനെ അങ്ങ് വിളിച്ചാണ്. ഓക്കെ. അപ്പോ രത്നാവതി അമ്മ പറയും, ദാസേടൻ വന്ന് മുമ്പിലിരിപ്പാണ്. ഏത് പാട്ടായിരിക്കും ദാസേടനെ കൊണ്ട് പാടിപ്പിക്കുക?
5: നല്ല കടുപ്പമുള്ള പാട്ടൊന്നും പാടാൻ പറയില്ല. ഒരു പഴയ പാട്ട്.
4: പഴയ പാട്ട്? അതേത് പാട്ടാണ്?

0: ആ പാട്ട് പാടാൻ പറയും.
1: വളരെ ഈസി ആയിട്ടുള്ള പാട്ട് പാടിയാൽ മതി അല്ലേ? എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്?
0: വയസ്സുകാലത്ത് അയാളെ കഷ്ടപ്പെടുത്തുന്നത് തന്നിട്ടുണ്ടല്ലോ മനയെ കേൾക്കാനുള്ള പാട്ടുകൾ.
1: അതെ അതെ, അപ്പൊ അതുകൊണ്ട് ഈ സിമ്പിൾ പാട്ട് മതി.
0: അതെ,
1: ഓക്കെ ആവട്ടെ. അപ്പൊ രത്നാവതി അമ്മ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
0: എല്ലാവർക്കും തന്നെ മനെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും
1: രത്നാവതി അമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ.
0: ഓക്കെ,
1: കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. ദാസേട്ടൻ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പ്ലാൻ ഇല്ല, കാര്യം സിമ്പിൾ പാട്ടാണ് കൊടുത്തിരിക്കുന്നത് ദാസേട്ടന് പാടാനായിട്ട്. നല്ലൊരു പാട്ടാണ്, നല്ല രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ട് കൂടെയാണ്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, നമസ്കാരം സുനിലൂട്ട.
1: നമസ്കാരം അജിത ചേച്ചി. കുറെ നാളായി വർത്താനം പറഞ്ഞിട്ട്.
2: സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു.
1: കഞ്ചിക്കൂട്ടുകാരൊക്കെ എന്തോ പറയുന്നു?
2: സുഖമായിരിക്കുന്നു. മഴയും വെയില്
1: മഴയും വെയിലും ഉണ്ടല്ലേ.
2: അടിപൊളി മഴയായിരുന്നു രാത്രി, നല്ല മഴ.
1: കഞ്ചിക്കോട് കുറച്ചധികം മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയം.
2: മല ഇവിടെ അടുത്തല്ലേ,
1: അതുകൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങ് എത്തുന്നില്ല,
2: അതെനിക്കും അറിഞ്ഞൂടെ. പക്ഷെ നിങ്ങളെ അഹല്യൊക്കെ പെയ്തു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പെയ്തതും ഇല്ല. അങ്ങനെയുണ്ട്,
1: അങ്ങനെയുണ്ടല്ലേ.
2: പ്രാദേശിക പക്ഷാഭേദമാണ്,
1: പക്ഷാഭേദമാണ്. മഴയ്ക്ക് മഴയ്ക്ക് വരെ പക്ഷാഭേദമായിരിക്കുന്നു.
2: എന്തോ പറയാനോ, മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ?
1: ഇല്ല, അതെ, ശരിയാ. അപ്പൊ അജിത ചേച്ചി പറയൂ, ദാസേടനെ ദാസേടൻ വന്ന് മുമ്പിൽ ഇരിപ്പാണ്.
2: ദാസേട്ടനെ രണ്ടു തവണ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി.
1: എപ്പോഴൊക്കെയായിരുന്നു അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം.
2: അത് ഞാൻ പി ജിക്ക് പഠിക്കുമ്പോ തിരുവനന്തപുരത്ത് വെച്ച്, ഒന്ന് കൊല്ലത്ത് വെച്ച്.
1: കൊല്ലത്ത് വെച്ച് ദാസേട്ടൻ പാടിയോ ഫ്രണ്ടിൽ ഇരുന്ന്? പാടിയോ, പാട്ട് പാടിയോ?
2: പിന്നെ എന്റെ ഫ്രണ്ടിലല്ല,
1: എല്ലാവരുടെയും.
2: പക്ഷെ എനിക്കൊരു ഒരു ഒന്ന് മിസ്സായെന്ന് പറഞ്ഞ എനിക്ക് ആ കാലി തൊട്ട് പോയി ഒന്ന് തൊട്ട് തൊഴുത് ഒന്ന് അനുഗ്രഹം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു തവണ കയ്യെത്തും ദൂരെ എത്തുകയും ചെയ്തു, പക്ഷെ എന്തോ മിസ്സായി പോയി. എനിക്ക് അത് ഇതുപോലെ ഒരു വിഷമമില്ല.
1: ശരി, അത്
2: പ്രത്യക്ഷപ്പെട്ട പോലെ. അതെ അതെ അതെ, അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് ആയിപ്പോയി. നമുക്കതിനുള്ള യോഗമില്ല.
1: കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ തനിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം, പാട്ട് പാടാം.
2: ഞാൻ പറയാം, അമരത്തിലെ പാട്ടുണ്ടല്ലേ, വികാര നൗകയുമായി. എസ് ടി ബിയുടെ കയ്യിന്ന് തെന്നി. എസ് ടി ബി പോലും പറഞ്ഞു വെച്ചില്ലേ, അത് അതിനേക്കാൾ മനോഹരമായി എനിക്ക് പാടാൻ പറ്റില്ല. ദാസേട്ടൻ അങ്ങനെ പാടി വെച്ച പാട്ടാണ് അത്. എങ്ങനെയൊക്കെ ആ ശബ്ദ വിന്യാസം എനിക്ക് അടുത്തൊന്ന് കാണണമെന്നുണ്ടായിരുന്നു.
1: ഇങ്ങനെ
2: പാടി ഫലിപ്പിക്കുന്നേന്നുള്ളത്. അത്
1: ദാസേട്ടൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ആ പാട്ടൊക്കെ പാടുക. ഇത്രയും കഷ്ടപ്പെടുന്നു നമ്മൾ
2: നമ്മുടെ കണ്ണ് നിറയും ആ പാട്ടൊക്കെ കേൾക്കുമ്പോ.
1: അമരം എന്ന സിനിമയും അങ്ങനെ തന്നെയാണ്, കണ്ടു കഴിഞ്ഞ വല്ലാത്ത വല്ലാതെ നമ്മൾ.
2: അതുപോലെ മദനോത്സവത്തിലെ സാഗരമേ,
1: ആ സാഗരമേ എന്ന
2: സാഗരമേശ ആ പാട്ടൊക്കെ ഒന്ന് പറയാതിരിക്കാൻ നിർവാഹം.
1: കുറച്ച് സ്ലോ പേസിൽ പോകുന്ന പാട്ടുകളാണ് ഇഷ്ടം അല്ലേ?
2: മെലഡി മെലോഡിയ നമ്മുടെ മനസ്സിനെന്തോ. അതുപോലെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പാട്ടൊക്കെ
1: രവീന്ദ്രൻ മാഷിന്റെ സംഗീതം അല്ലേ?
2: രവീന്ദ്രൻ മാഷിന്റെ
1: അത് നല്ലൊരു പാട്ടാ.
2: അതുപോലെ കാവേരി പാടാമിനി ശബ്ദ നിയന്ത്രണമൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം. അതൊക്കെ രസമുള്ള പാട്ടുകൾ, അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് അതൊക്കെ.
1: ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
2: ഇന്ന് പാട്ട് നാളെ സംഗീത ദിനമല്ലേ, സംഗീതം ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും
1: നല്ലൊരു ദിവസം ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് അജിത് ചേച്ചിയാണ്. കുറച്ചധികം പാട്ടുകൾ പറഞ്ഞു. അമരത്തിലെ പാട്ടാണ് ആദ്യം ചൂസ് ചെയ്യുക. നല്ലൊരു പാട്ടാണ്, കുറെ പാട്ടുകളുള്ള ഒരു സിനിമയാണ്. നല്ല കുറെ ഇപ്പോഴും നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീൽ തരുന്ന പാട്ടുകളുള്ള ഒരു സിനിമയാണ് അമരം. ഓക്കെ, നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: ഗുഡ് മോർണിംഗ് സുനിലൂട്ടാ.
1: ഗുഡ് മോർണിംഗ്. കുറെ നാളായല്ലോ ഐഷ ചേച്ചി, ഇതെവിടെയായിരുന്നു? ചേച്ചി വിളിക്കാറുണ്ടെന്ന് എനിക്കറിയാം, കാര്യം 9 മണിക്ക് ശേഷമാണെന്ന് പറയാം. ഞാനിങ്ങനെ കാണാറുണ്ട് 9:05 ആവുന്ന സമയത്ത് ഐഷ ചേച്ചിയുടെ കോള് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിഷമാവും. കാര്യം എന്താ, ഈ 9 മണിക്ക് ശേഷം വിളിക്കുന്നത്? 9 മണിക്ക് ശേഷം വിളിക്കാൻ പാടില്ല എന്നല്ലേ എന്നൊക്കെ പറഞ്ഞ ഞാൻ വിഷമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് കൃത്യസമയത്ത് വിളിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു
1: അല്ലേ. അപ്പോ ദാസേട്ടൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിപ്പാണ്, അധിക നേരം നിക്കാൻ പറ്റില്ലല്ലോ, ഒരു പാട്ട് പാടിപ്പിക്കണ്ടേ? ഏത് പാട്ടാ പാടിപ്പിക്കുക? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, എല്ലാ പാട്ടും പാടാൻ പറയാനൊന്നും പറ്റില്ല, ഒരു പാട്ടേ പറ്റുള്ളൂ.
3: ഒരു
1: ശബ്ദത്തിനൊക്കെ
3: ശരീരത്തിനൊക്കെ ഒത്തിരി അസുഖങ്ങളുണ്ട്, എങ്കിലും പാടാ, ഇഷ്ടമുള്ള ഒരു പാട്ടാ.
1: ഓക്കെ.

0: ഹലോ
1: എല്ലാ എല്ലാ സെന്റൻസും ആ കായിൽ തുടങ്ങുന്ന അല്ലേ, എല്ലാ വരികളും കായിൽ തുടങ്ങുന്ന ഒരു പാട്ട്. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാം?
0: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷയുന്നു. നിങ്ങൾക്കും ഗുഡ് ഡേ വിഷയുന്നു. വന്ന സുനൽ കുട്ടനും ഒരു ഗുഡ് ഡേ വിഷയുന്നു.
1: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത്. ആയിഷ ചേച്ചി ആയിരുന്നു. ആയിഷ ചേച്ചി നല്ലൊരു പാട്ടൊക്കെ പാടിത്തുന്നു എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ. ആ ഒരു പാട്ടായിരിക്കും പാടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
1: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ചിറ്റൂരിന്ന്
1: നാഗരാജ് ഏട്ടൻ. സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു.
1: നാഗരാജ് ഏട്ടൻ എന്താ ചെയ്യുന്നത്? ജോലി എന്തായിരുന്നു?
2: ജോലി എനിക്ക് കൈത്തറി നെയ്ത്താണ്.
1: കൈത്തറി നെയ്ത്താണ് അല്ലേ, ഇപ്പോഴും നെയ്ത്ത് ചെയ്യുന്നുണ്ടല്ലേ?
2: വീട്ടിന്റെ ഉള്ളിലെ ചെയ്യാണ്. നമ്മുടെ എഫ് എം അടുത്ത് തന്നെ ഉണ്ടാവും.
1: എഫ് എം എല്ലാ സമയത്തും കേട്ടുകൊണ്ട് അങ്ങനെ അടുത്ത് തന്നെ കാണും.
2: അതെ അതെ അതെ, കേൾക്കും.
1: എവിടെ നിന്നാണ് ഈ ഓർഡർ ഒക്കെ വരാറുള്ളത്? പുറത്തുനിന്നാണോ അതോ നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇതിന്റെ സെയിലൊക്കെ?
2: ഇത് സെയില് വന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ. നമുക്ക് പീസ് റേറ്റ് ആയിട്ട് അവർ തരും.
1: പീസ് റേറ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ.
2: പക്ഷെ നമ്മുടെ തുണി വന്നിട്ട് തിരുവനന്തപുരം.
1: തിരുവനന്തപുരത്തു നിന്നാണ് കൊണ്ടുവരുന്നത്?
2: അവിടെ നൂലും പാവും ഇതൊക്കെ അവര് തരുന്നതാ.
1: ഓക്കെ, അവിടെ നിന്നാ കൊണ്ടുവരാം. എന്തൊക്കെയാ നെയ്യുന്നേ?
2: ഞാന് സെറ്റ് മുണ്ട്, ഡബിൾ
1: മുണ്ട്, സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ?
2: അതൊക്കെയാണ്.
1: അപ്പൊ നാഗരാജേട്ട ദാസേട്ടൻ വന്നിരുപ്പാണ് ഫ്രണ്ടില് തയ്ച്ചോണ്ടിരിക്കുമ്പോ.
2: ഓക്കെ,
1: ഏത് പാട്ടായിരിക്കും ദാസേട്ടനോട് പാടാൻ പറയാ?
2: ദാസേട്ടന് മറ്റേ തമിഴില് വന്നിട്ട് ഊരെല്ലാം പാട്ട് താണ്, അങ്ങനെ ഒരു പാട്ട്,
1: പാട്ട്
2: തമിഴ്. ആ പാട്ട് നമ്മുടെ എഫ് എമ്മിൽ വെച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് അകല്യ. നല്ല പാട്ടാണ്
1: പറയുമ്പോ.
2: അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന
1: പാട്ടാണ്. ഇടയ്ക്ക് ഇൻസ്റ്റന്റ് പാട്ടിലൊക്കെ ചോദിക്കണം. ഓക്കെ,
2: ചോദിക്കാം.
1: അപ്പൊ നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ കേൾക്കാലോ, അഹലിലൂടെ കേൾക്കാലോ?
2: ഓക്കെ. അല്ല അല്ല, എനിക്ക് പാടാൻ അറിയില്ല.
1: അല്ല, പാട്ട് കേൾക്കാലോ, പാടാൻ അറിയില്ലെങ്കിലും. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
2: എല്ലാവരും, നമ്മുടെ എഫ് എം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും
1: എല്ലാവർക്കും. ഓക്കെ, നാഗരാജേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് നാഗരാജേട്ടനായിരുന്നു. ഒരു തമിഴ് പാട്ടാണ് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. നാഗരാജേട്ടനും ഒരു ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ
3: ഹലോ,
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്? സുഖായിട്ടിരിക്കുന്നോ ജ്യോതി ചേട്ടാ? എന്താണ് ഈ പക്ഷാഭേദം കാണിക്കുന്നതിനോടുള്ള അഭിപ്രായം? അതെ, അത് എന്താണ് ചേട്ടന്റെ കാലാവസ്ഥ പ്രവാചകന്റെ അഭിപ്രായം?
3: കാലാവസ്ഥ ഇപ്പോ മഴയുടെ ഭാഗത്തേക്കാണെങ്കിൽ മഴയെങ്കിലും തടഞ്ഞു നിർത്തും പറയാ. മരങ്ങളും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കായാലും മേഘം അങ്ങനെ ആദ്യമായിട്ടും പോവാണ്. അപ്പൊ നിൽക്കുന്നില്ല,
1: നിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ആ പോകുന്ന പോക്കിൽ അങ്ങ് പെയ്തിട്ട് പോവാണ് പല സ്ഥലങ്ങളിലും.
3: മഴ കാറെടുക്കുന്നുണ്ട്, പക്ഷെ
1: പെയ്യുന്നില്ല. എന്താണെന്നറിയാം, പെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോ ജ്യോതി ചേട്ടാ പറയൂ, ദാസേടൻ വന്ന് ഫ്രണ്ടിൽ ഇരിപ്പാണ്, ഏത് പാട്ടായിരിക്കും പാടാൻ പറയാ?
3: ഞാന് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും.
1: ഒരു ദിവസം ഞാൻ പോകും. ഭക്തി ഗാനം അല്ലേ? ഓക്കെ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ?
3: തീർച്ചയായിട്ടും.
1: പക്ഷെ ദാസേട്ടൻ ഇല്ലാതെ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലേക്ക് ഇത്രയധികം പ്രതിഷ്ഠിച്ച് ദാസേട്ടൻ്റെ അല്ലേ, ദാസേട്ടന്റെ ശബ്ദമല്ലേ, പാട്ടുകളല്ലേ. അതെ അതെ, ഓക്കെ. അപ്പൊ ഹരിവരാസനും നല്ല നല്ല പാട്ടാണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും ആശംസ അറിയിക്കും. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ജ്യോതി ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ 46 മിനിറ്റ് ആണ്. ഒരു കോളർ കൂടെ എത്തുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? പറന്നു വരുന്ന ബാലൻ ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ട് പോകുന്നു അല്ലേ. അപ്പൊ ദാസേടൻ വന്ന് ഫ്രണ്ടിൽ ഇരിപ്പാണ്. കുറച്ചധികം സമയമായി, അധികം നേരം ഇരുത്താൻ പറ്റില്ല. ഒരു പാട്ട് പാടിപ്പിക്കാം. ഏത് പാട്ടാണ് പാടാൻ പറയാ?
4: പഞ്ചാബിന്റെ പാട്ട് പാടാൻ പറയാ.

0: വീണ്ടും തഴുകി തഴുകി ഉണർത്തും മേഘസാന്ദ്രമാം ഏതു
1: ഈ പാട്ടായിരിക്കും പാടാൻ പറയാം അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു ബാലൻ ചേട്ടാ. എന്താ ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ബാലൻ ചേട്ടനും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, എൻജോയ് ചെയ്തോളൂ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
5: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്രാ യോജന സെ ലോൺ മിലാ, ഉനെ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
6: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു 2 കോളനുള്ള നേരമുണ്ട്. അപ്പോ അതിൽ ആദ്യത്തെ കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
6: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഞാൻ ദിവ്യ സന്തോഷ്.
6: ദിവ്യ സന്തോഷ്, സുഖമായിട്ടിരിക്കുന്നു ദിവ്യ ചേച്ചി?
7: സുഖമായിട്ടിരിക്കുന്നു.
6: ദിവ്യ ചേച്ചിയുടെ ഒരു നല്ല ഒരു പോസിറ്റീവായ കാര്യം പറയട്ടെ. ദിവ്യ ചേച്ചിയുടെ ശബ്ദത്തിനൊരു സന്തോഷമുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
7: അല്ല, പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഹാപ്പി, അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും.
6: പക്ഷെ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലും ശബ്ദത്തിലൊരു സന്തോഷം, ശബ്ദം കേൾക്കുമ്പോ ഒരു സന്തോഷം വരില്ലേ? സന്തോഷമുള്ളൊരു ശബ്ദമാണ് ചേച്ചിയുടെ.
7: ഓക്കെ,
6: എന്നും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, സുഖമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ദാസേട്ടൻ വന്ന് മുമ്പിൽ ഇരിക്കാൻ കുറച്ച് നേരമായി. എത്ര നേരമായി?
7: ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം പോയികയിൽ. അത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടം.
6: പാട്ടാണല്ലേ.
7: പിന്നെ എന്ത് കൊറേ അരിമുരളിരവൊക്കെ എങ്ങനെ എന്നൊക്കെ ഒന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്.
6: ആഗ്രഹമുണ്ട്, വേണ്ട. അപ്പൊ പോയികയിൽ മതി. അത് മതി,
7: അത് മതി.
6: നല്ല പാട്ടാണ്, നല്ല മെലോഡിയസ്.
7: ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതേപോലെ കോട്ടയങ്ങനെ ചെല്ല ഈ നീലരാവിൽ,
6: അതും അതും ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പൊയ്കയിൽ പാടാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പാട്ട് പറയാം. ഓക്കെ ആവട്ടെ. അപ്പൊ ചേച്ചി, ആർക്കാ വിശ്വാസൊക്കെ അറിയിക്കാനുള്ളത്?
7: വിശ്വാസം എല്ലാവർക്കും ഇരിക്കട്ടെ.
6: എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ചേച്ചിക്കും ഒരു അടിപൊളി ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിളിച്ച ദിവ്യ ചേച്ചി ആയിരുന്നു. ദിവ്യ ചേച്ചിക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. മെസ്സേജുകൾ കുറവാണ്. എന്ത് പറ്റി? ആരും ദാസേട്ടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നില്ലേ? ദാസേട്ടന്റെ ഒരു പാട്ട് പറയാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. മെസ്സേജുകൾ കുറവാണ്. മെസ്സേജുകൾ വളരെ പെട്ടെന്ന് അയക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ 9 മണിക്ക് ശേഷം മെസ്സേജ് വായിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായി അയക്കാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ പാടില്ല. നമ്മൾ നമ്മുടെ മെസ്സേജ് വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് അയക്കണം. ഒരുപാട് ലേറ്റായി അയക്കരുത്. പങ്ക്ച്വാലിറ്റി വേണം എല്ലാവർക്കും, അല്ലേ? ഓക്കെ, അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
8: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ആരാണ്?
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ചന്ദ്രേട്ടനാണ്.
6: ചന്ദ്രേട്ടനാണ്. കൊറേ നാളായല്ലോ ചന്ദ്രേട്ടൻ സംസാരിച്ചിട്ട്. ഇത് എവിടെയായിരുന്നു?
8: കൊറേ മാസങ്ങളായി.
6: കൊറേ മാസങ്ങളായി അല്ലേ? തിരക്കായിരുന്നോ?
8: തിരക്കുമായിരുന്നു, പിന്നെ എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ പറഞ്ഞു ശല്യം ചെയ്താലോ പറഞ്ഞു.
6: ഏയ്, അങ്ങനെ ശല്യമൊന്നുമില്ല, നമുക്ക് രാവിലെ എഴുന്നേറ്റ് കോളേഴ്സ് വരുന്ന സന്തോഷമുള്ള കാര്യമല്ലേ.
8: അത് മനസ്സിലായി, ആൾക്കാര് പടപടാന്ന് വിളിച്ചോണ്ടിരിക്കല്ലേ.
6: അത് വിളിക്കും,
8: വിളിച്ചവരെന്നെ
6: അത് വിളിക്കും. ചേട്ടൻ ഇടയ്ക്ക് വിളിക്കണം, വിളിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും.
8: അല്ല, ഞാൻ എന്താ കാലത്ത് തുടങ്ങി വിളിച്ചോണ്ട് കിടക്കുന്നില്ല,
6: ഇപ്പോഴാണ് കിട്ടിയത് അല്ലേ. ഓക്കെ, അതുണ്ടാവും, എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ, അതിന്റെ ഒരു തിരക്കുണ്ടാവും, പക്ഷെ എങ്കിലും നമ്മള് വിളിക്കണം. ഓക്കെ, ഇടയ്ക്ക് വിളിക്കണം. ചേട്ടന്റെ മക്കളെയൊക്കെ ചേട്ടൻ വിളിച്ച് അന്വേഷിക്കാറില്ലേ, വിശേഷങ്ങളെ ചോദിക്കാറില്ലേ? അതുപോലെ തന്നെ അവിടെ നമ്മൾ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ടോ? ഇല്ല,
8: അപ്പൊ
6: അതുപോലെ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ.
8: ഓക്കെ,
6: അപ്പൊ ദാസേടൻ വന്ന് മുമ്പിൽ ഇരിപ്പാണ്, കുറച്ച് നേരം ആയില്ലേ. ഹരിവരാസനം ഒന്ന് പാടിക്കോട്ടെ അല്ലേ, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിക്കോ, അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? എല്ലാവർക്കും. അപ്പൊ ഇടയ്ക്ക് വിളിക്കുക കേട്ടോ, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ചന്ദ്രൻ ചേട്ടനായിരുന്നു. ചന്ദ്രൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കോളർ കൂടെ എത്തുന്നുണ്ട്, ആ കോളറോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഹലോ, മാധവൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
9: മരുന്നും കഴിച്ചിട്ട് എങ്ങനെയാ പോകുന്നു?
6: അതിപ്പോ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കഴിക്കുന്നല്ലേ ഈ മരുന്നൊക്കെ. അതിലിപ്പോ നമുക്ക് എന്താ പറയാ, തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ.
9: ഒന്നും പറയാൻ പറ്റില്ല,
6: പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള സംഭവമാണ് ഈ മരുന്ന്. ഈ മരുന്ന് ഇല്ലാതിരുന്നെങ്കിലും അല്ലേ,
9: മരുന്നില്ലാണ്ട്
6: പറ്റാത്ത അവസ്ഥയാണ്. അതാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്, കൃത്യമായിട്ട് കഴിക്കണം.
9: ഡോക്ടറെ പറഞ്ഞിരിക്കുന്നത് മരുന്നില്ലാണ്ട് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്.
6: അതാണ്, അപ്പൊ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ, ദാസേട്ടന്റെ കൂടെ ഏത് പാട്ടായിരിക്കും പാടാൻ പറയാം? എന്നുള്ള പാട്ടായിരിക്കും അല്ലേ? പക്ഷെ ഒരു പാട്ട് മതി, എല്ലാ പാട്ടും കൂടെ പാടിപ്പിക്കാൻ
9: പറ്റുമോ?
6: പാട്ട് മതി. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ഹലോ,
9: സത്യമാമകഞ്ഞാലിപ്പളം പാലം പല്ലസാന ജോലി പാറ.
6: എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. സമയം 9 മണിയായിരിക്കുന്നു, ഞാൻ കോൾസ് എല്ലാം അവസാനിപ്പിക്കുകയാണ്, ഫോൺ അങ്ങ് മാറ്റിവെക്കുന്നു. ഇനി മെസ്സേജിന്റെ നേരമാണ്. മെസ്സേജ് അയക്കാനുള്ള നമ്പർ 8 8 1 5 0 9 0 0 ആണ് കേട്ടോ. ഈ നമ്പറിലേക്ക് ദാസേട്ടൻ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത്, ദാസേട്ടൻ ഇങ്ങനെ മുമ്പിൽ വന്ന് ഒരു പാട്ട് പറഞ്ഞു, ഞാൻ പാടാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് പാട്ടായിരിക്കും പറയുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് മെസ്സേജ് അയക്കേണ്ടത്. ഈ ഒരു കാര്യത്തെ കുറിച്ചായിരുന്നു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, മെസ്സേജ് ഉണ്ട്, മെസ്സേജ് 1-2 വായിക്കാം. നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കുറവുകളോടാണ്. സ്വന്തം കുറവുകൾ തിരുത്തുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി. ശുഭദിനം നേരുന്നു. സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വന്നാൽ, വല്യേട്ടനില് നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടു ചുറ്റിപ്പൂ വെച്ചാലും. അത് ഷീബ ചേച്ചിയുടെ ഒരു ഐക്കോണിക് പാട്ടാണ്. ഷീബ ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന കുറച്ച് പാട്ടുകളിൽ ഒന്നാണ് നെറ്റിമേലെ പൊട്ടിട്ടാലും, അതുപോലെ കിതച്ചെത്തും കാറ്റ്, അതുപോലെ തന്നെ അമ്പലക്കര തെച്ചി കവലപ്പൂരം. ഇതൊക്കെ ഈ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷീബ ചേച്ചി ആയിരിക്കും ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ വെറൈറ്റി അല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് ഷീബ ചേച്ചി റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ റേഡിയോയിൽ കേൾക്കുകയാണ് അമ്പലക്കര തെച്ചി കവലപ്പൂരം എന്ന പാട്ട്, ഇൻസ്റ്റന്റ് പാട്ടിലൊക്കെ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാറുണ്ട്. ഈ പാട്ട് ചോദിച്ചിരുന്നത് ഷീബ ചേച്ചിയാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ബാക്കി മെസ്സേജ് വായിക്കാം. എന്താ അടിപൊളി പാട്ടാണ് ഞാൻ ചോദിക്കുക? എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. എത്ര കേട്ടാലും മതിയാവില്ല. എല്ലാ കൂട്ടുകാർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, സുധ ചേച്ചി, മിനി ടീച്ചർ, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, പിന്നെ സുനിലും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ദാസേട്ടനെ കൊണ്ട് നിറം എന്ന സിനിമയിലെ മിഴി അറിയാതെ എന്ന പാട്ടാണ്, പറ്റുമെങ്കിൽ പ്രിയം എന്ന സിനിമയിലെ കുന്നിമണി കണ്ണഴകി എന്ന പാട്ടും പാടിക്കും. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. ശാന്തി സുമേഷ് എലപ്പുള്ളിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ ജി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ് കോയമ്പത്തൂരിൽ നിന്നും. ദാസേട്ടൻ എന്റെ മുന്നിൽ വന്നാൽ പറയുന്ന പാട്ട് ഹാർട്ട് ടച്ചിങ് പാട്ടാണ്. മന്നൻ എന്ന തമിഴ് പടത്തിലെ അമ്മ എന്നഴിക്കാതെ ഉയരില്ലേ എന്ന പാട്ടായിരിക്കും പാടാൻ പറയുക എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും. ഓക്കെ, നല്ല പാട്ടാണ് അല്ലേ. ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. മെസ്സേജസ് ഉണ്ട്, അതെല്ലാം വായിക്കാം. ഇനി ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. എൻജോയ് ചെയ്തോ.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
6: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റാണ്. അഹല്യ വിഷസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കുറച്ച് മെസ്സേജുകളുണ്ട്, അതെല്ലാം വായിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് പോകും. പോകുന്നതിന് മുന്നേ ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. പലരും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താക്കാണ് കാര്യമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓരോ മെസ്സേജ് ആയിട്ട് ഞാൻ വായിച്ചുതരാം. അടുത്ത മെസ്സേജ് വിനോദ് ചെർപ്പുളശ്ശേരിയുടെ മെസ്സേജാണ്. ഹായ് സുനിൽ, നമസ്കാരം. സുനിൽ, സംഗീത ലോകത്ത് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഡോക്ടർ KJ യേശുദാസ്. അദ്ദേഹത്തിന്റെ ഭാവനാപൂർണവും മാസ്മരികവുമായ ശബ്ദം സംഗീതം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ നിന്ന് നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു ആസ്വാദകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സിന് വലിയൊരു സമാധാനവും സന്തോഷവും ലഭിക്കാറുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എക്കാലത്തും എന്റെ പ്രിയപ്പെട്ടവയായിരിക്കും. ഒരു സോങ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല സുനിൽജി. ദാസേടൻ വന്നിട്ട് മുന്നിൽ വന്നിട്ട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെന്തായാലും വളരെ മോശമായിപ്പോയി കേട്ടോ. ഒരു പാട്ട് പറയണമായിരുന്നു. ദാസേട്ടനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു പാട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കട്ടെ. ഹലോ അഹല്യ FM, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് 21ാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കോമളദാസ് ഏട്ടനും ബിൻസി ചേച്ചിക്കും കോമളദാസ് ബിൻസി വിഷസ് അറിയിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു ബൈ സ്പെഷ്യൽ വിഷസ് ആയിട്ട് പ്രസാദ് ആൻഡ് ടീം തങ്കലക്ഷ്മി. പ്രസാദ് ആൻഡ് ടീം തങ്കലക്ഷ്മി, ഓക്കെ. ആൻഡ് ശ്രീനന്ദ അഭിനന്ദ ചിറ്റൂർ മേട്ടുപാളയം, ഓക്കെ. അപ്പം എന്തായാലും പ്രസാദിനും ടീം തങ്കലക്ഷ്മിക്കും ശ്രീനന്ദയ്ക്കും അഭിനന്ദയ്ക്കും എല്ലാവർക്കും ആശംസകൾ. ഒപ്പം തന്നെ ഇന്ന് 21-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കോമളദാസിനും ബെൻസ് ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിമേഖല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുലാണ്. എൻ്റെ വീട് പുതുശ്ശേരിയാണ്. ദാസേട്ടൻ്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ 3-4 തവണ കോട്ടായിലെ ചെമ്പയിൽ വെച്ച് ദാസേട്ടൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരിൽ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് യേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ പുന്നാര പൂങ്കാറ്റ് എന്ന സിനിമയിൽ ആ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ദാസേട്ടനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ദാസേട്ടൻ ലാസ്റ്റ് പാടിയ പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ. വേറെ പാട്ടുകൾ അതിനുശേഷം പാടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ ഒരു പുന്നാര പൂങ്കാറ്റ് എന്ന ഒരു ബസ്സിൽ വെച്ച് ഉള്ളൊരു പാട്ടില്ല, ആ പാട്ടാണെന്ന് തോന്നുന്നു ദാസേട്ടൻ പാടിയത്. അമേരിക്കയിൽ നിന്ന് പാടി റെക്കോർഡ് ചെയ്ത് അയച്ച പാട്ടാണെന്ന് തോന്നുന്നു അത്. ഓക്കെ, രാഹുലിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. ദാസേട്ടനെ മുന്നിൽ കിട്ടിയാൽ ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ സുന്ദരി നീൻ തുമ്പ് കെട്ടിയ ചുരുൾമുടിയിൽ എന്തിനു വേറൊരു സൂര്യോദയം ഗംഗ ഈ പാട്ടുകളെല്ലാം പാടിത്തരാൻ ആവശ്യപ്പെടും. 3-5 പാട്ടുകളൊക്കെ പാടാൻ പറയാൻ പറ്റൂ, തിരക്കുള്ള മനുഷ്യനല്ലേ. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്നേഹക്കൂടിൽ നിന്നും. ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ FM, RJ സുനിൽ ഏട്ടാ. ദാസേട്ടനെ എനിക്ക് മുമ്പിൽ കിട്ടിയാൽ ഞാൻ പാട്ടൊന്നും പാടിപ്പിക്കില്ല കേട്ടോ. കാരണം എല്ലാവരും പാട്ട് പാടിപ്പിച്ചു, അദ്ദേഹം നല്ല ക്ഷീണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം കൊടുക്കും. വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പതുക്കെ പറയും, അതെ എന്നെ ഒന്ന് പാട്ട് പഠിപ്പിച്ചിട്ട് അടുത്ത ആളുടെ അടുത്തേക്ക് വേഗം പോവാൻ കേട്ടോ. അതിലും ഭേദം 3-4 പാട്ടുകൾ പഠിപ്പിക്കുന്നതായിരുന്നില്ലേ. അജീഷ് പൊൻപറമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അജീഷിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ടൊന്നും പാടാൻ പറയില്ല, പാട്ട് പഠിപ്പിക്കാൻ പറയുന്നു. ആ കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയാണ്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ. ഇതുവരെ ഒരു കൊച്ചു കളിവീണയിൽ എന്ന പാട്ടാണെന്നാണ് തോന്നുന്നു. നിഷാന്ത് ആണ് മെസ്സേജ് അയച്ചത്. നിഷാന്ത് ആൻഡ് സുനിൽ ബോൾഗാട്ടി. ഓക്കെ, തിരക്കിലാണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം സുനിൽ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദാസേട്ടൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ചന്ദ്രകയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്ന പാട്ടായിരിക്കും പാടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത മോഹൻദാസ്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, കുമാരി ചേച്ചിയുടെ മെസ്സേജാണ്, വായിക്കാം. ഹലോ സുനിൽകുട്ട, നമസ്കാരം. സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ എന്ന പാട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു. കുമാരി, മഴവൽ നഗർ. കുമാരി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുമാരി ചേച്ചിയുടെ മെസ്സേജോടുകൂടി ഇന്നത്തെ മെസ്സേജുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. വേറെ ആരും ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയും മെസ്സേജ് വിട്ടുപോയിട്ടില്ല എന്നും പ്രതീക്ഷിക്കുകയാണ്. ഏറെക്കുറെ എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ച, മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദാസേട്ടനെ ഇങ്ങനെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വിഷയം. എല്ലാവരും ഡിഫറെൻറ്റ് പാട്ടുകളൊക്കെ പറഞ്ഞു. ശരിക്കും സംഗീതം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നൊരു പേര് അത് KJ യേശുദാസ് എന്ന് തന്നെയായിരിക്കും. എത്ര തലമുറകളെയാണ് അദ്ദേഹം ഇങ്ങനെ പാടി വിസ്മയിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾക്കും, അതായത് ജനിച്ചൊരു 10-15 വയസ്സായിട്ടുള്ള പിള്ളേർക്ക് വരെ ദാസേട്ടൻ്റെ പാട്ടുകളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഇപ്പം എത്രയധികം പുതിയ ഗായകർ വന്നാലും എത്രയധികം പുതിയ സംഗീത സംവിധായകർ വന്നു കഴിഞ്ഞാലും എത്രയൊക്കെ സംഗീത മലയാള സംഗീത ശാഖ മാറിക്കഴിഞ്ഞാലും ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെയും ജയചന്ദ്രൻ സാറിൻ്റെയൊക്കെ പാട്ടുകൾ അവരുടെ ആ പാട്ടുകളുടെ തട്ട് താണു തന്നെ ഇരിക്കും അല്ലേ. എത്രയധികം ന്യൂജൻ പാട്ടുകൾ വന്നു കഴിഞ്ഞാലും ആ പാട്ടുകളോട്, ദാസേട്ടനും ആ ഒരു തലമുറ പാടിയിട്ടുള്ള പാട്ടുകളോടുള്ള ഇഷ്ടം ഒരു അംശം പോലും, ഒരു നുള്ളു പോലും കുറയില്ല. അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ, അത്രയും ഗംഭീരമായിട്ടാണ് അവരൊക്കെ പാടി വച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ടുകളൊക്കെ കേൾക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടുകൾ കേൾക്കുക, മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റുക. പാട്ട് കേൾക്കാനുള്ള ഒരു വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് അഹല്യ FM ആണ്. ഒരു റേഡിയോ വാങ്ങിക്കുക, റേഡിയോ 90.4 ട്യൂൺ ചെയ്യുക, എവിടെയെങ്കിലും ഒരിടത്ത് വെക്കുക, അതിങ്ങനെ പാടിക്കോളും. നിങ്ങൾ പ്രത്യേകിച്ച് ചാർജോ ഫീസോ എന്താ മന്ത്ലി ചാർജ് ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല പാട്ടുകൾ കേൾക്കാം, കുറെ കുറെ ഇൻഫർമേഷൻസ് അറിയാം, കുറെ നമുക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് അഹല്യ FM പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഈ റേഡിയോ എന്ന് പറയുന്നത്. പഴയ ഗൃഹാതുരത്വം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മാത്രമല്ല, പുതിയ കാര്യങ്ങൾ അറിയാനും നല്ല കുറെ പാട്ടുകൾ കേട്ട് ഓരോ ദിവസവും കടന്നു പോകുന്നത് തന്നെ അറിയില്ല, എൻജോയ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ശനിയാഴ്ച ആവട്ടെ, നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിശസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തൊരു ദിവസം ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവീയ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 90.4 കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ല. ഇനി ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ നട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളികളാണ് അല്ലെ. അതിപ്പോൾ ഐ ടി കമ്പനിയിൽ എയർ കണ്ടീഷണർ മുറിയിലിരുന്ന് ജോലി ചെയ്യുന്നവരാകാം, ഫാക്ടറികളിലെ തൊഴിലാളികളാകാം, അല്ലെങ്കിൽ കടകളിലും ഹോട്ടലുകളിലും ജോലി ചെയ്യുന്നവരാകാം, അങ്ങനെ എവിടെയാണെങ്കിലും തൊഴിലാളികൾ, അങ്ങനെ നമുക്ക് അവരെ വിളിക്കാം അല്ലെ, തൊഴിലാളികൾ. യെസ്, ആ തൊഴിലാളികളിലാണ് ഒരു രാജ്യത്തിന്റെ നട്ടെല്ല്. എന്നാൽ പലപ്പോഴും സ്വന്തം അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് മാത്രം ഒട്ടനവധി തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകാറുണ്ട്. ഇതിനെതിരെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള അടിസ്ഥാന ലേബർ നിയമങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ മിനിമം വേതന നിയമം, അഥവാ മിനിമം വേജസ് ആക്ട്. അതായത് ഒരു തൊഴിലാളി ചെയ്യുന്ന ജോലിക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ വേതനം നൽകാനായിട്ട് ഏതൊരു സ്ഥാപന ഉടമയും ബാധ്യസ്ഥനാണ് അല്ലെ. അപ്പോ അതിൽ കുറഞ്ഞ തുക നൽകിയ ആളെ വെക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പ്രധാന കാര്യം ജോലി ചെയ്യുന്ന സമയക്രമങ്ങളിലാണ്, വർക്കിംഗ് അവേഴ്സ്. ഇപ്പൊ സാധാരണയായിട്ട് ഫാക്ടറി നിയമങ്ങളും അല്ലെങ്കിൽ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുകളും പ്രകാരം ഒരു തൊഴിലാളിയുടെ പരമാവധി ജോലി സമയം എത്രയാണ് നമുക്കറിയാം. ദിവസവും 8 മണിക്കൂറാണ്. അതായത് ആഴ്ചയിലേക്ക് അതിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 48 മണിക്കൂർ. ഇതിൽ കൂടുതൽ സമയം ഒരാളെ കൊണ്ട് ജോലി ചെയ്യിക്കുകയാണെങ്കിൽ നിയമപ്രകാരം അവിടെ എന്ത് വേണം? നിയമപ്രകാരം അവർക്ക് ഓവർ ടൈം അലവൻസ് അഥവാ ഇരട്ടി വേതനം നൽകാനായിട്ട് കമ്പനി എന്താണ് ബാധ്യസ്ഥരാണ് അല്ലേ. അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ കൃത്യമായ വിശ്രമവേളകൾ, റെസ്റ്റ് ഇന്റർവെൽസ്, ആ ഒരു കാര്യവും നൽകണമെന്നും ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ഈ അടിസ്ഥാന കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനായിട്ട് ഓരോ തൊഴിലാളിക്കും അവകാശവും ഉണ്ട്. ഇനി ഇതിന്റെ മറ്റ് സുപ്രധാന വശങ്ങൾ, ആ ഒരു കാര്യങ്ങളിലേക്കും കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ലോ പോയിന്റ് ഉള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹൽ ലൈഫ് 90.4. കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ശമ്പളത്തെക്കുറിച്ചും ജോലി സമയത്തെക്കുറിച്ചും ആയിരുന്നു അല്ലേ. ഇനി പല സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ്, അതായത് നാളെ മുതൽ നീ ജോലിക്ക് വരേണ്ട. അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതിനെ നിയമരംഗത്ത് റോങ് ഫുൾ ടെർമിനേഷൻ എന്നാണ് പറയാറ്. കമ്പനികൾക്ക് ഇവരുടെ ഇഷ്ടപ്രകാരം എപ്പോൾ വേണമെങ്കിലും ഒരു തൊഴിലാളിയെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പിരിച്ചുവിടാനായിട്ട് നിയമപരമായി സാധിക്കില്ല. നിയമം അതിന് അനുവദിക്കുന്നില്ല. കാരണങ്ങളില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം ഒരു വർഷമെങ്കിലും തുടർച്ചയായി ജോലി ചെയ്ത ഒരു ജീവനക്കാരനെ പിരിച്ചുവിടണമെങ്കിൽ കൃത്യമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് കുറഞ്ഞത് ഒരു മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകണമെന്നൊരു കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ അതിന് പകരമുള്ള ഒരു മാസത്തെ ശമ്പളം നൽകണം. ഇനിയിപ്പോൾ കമ്പനിയുടെ സാമ്പത്തിക നഷ്ടം കാരണമാണ് പിരിച്ചുവിടുന്നതെങ്കിൽ പോലും അവർക്ക് എന്ത് വേണം, കൃത്യമായ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ നൽകാനായിട്ട് കമ്പനി ശരിക്കും ബാധ്യസ്ഥരാണ്. അപ്പോ ഇനി ഒരു ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റായ പെരുമാറ്റം കൊണ്ട് മിസ്കണ്ടക്ട്, ആ ഒരു മിസ്കണ്ടക്ട് ഉണ്ടായാൽ പോലും ഉടനടി പിരിച്ചുവിടാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനു മുൻപായിട്ട് ജീവനക്കാരന് തന്റെ ഭാഗം വിശദീകരിക്കാനായിട്ടുള്ള കൃത്യമായ അവസരം കൂടി നൽകിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ആഭ്യന്തര അന്വേഷണം ആ ഒരു കാര്യത്തിൽ നടത്തണമെന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തിയിരിക്കണം, അതാണ് നിയമം പറയുന്നത്. ഒരു കാരണവും ഇല്ലാതെ നിങ്ങളെ പിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് ലേബർ കോർട്ടിനെയോ അല്ലെങ്കിൽ ലേബർ കമ്മീഷനെയോ സമീപിച്ച് നിയമ പോരാട്ടം നടത്താനായിട്ടുള്ള അവസരമുണ്ട്. ഇതാണ് ഒരു കാരണവും ഇല്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി നമുക്കറിയേണ്ടത് ചില അവകാശങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടല്ലേ. ഈ പ്രസവം ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലീവിന്റെ പേരിലൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമം എന്താണ് പറയുന്നത്? വെൽക്കം ലോ പോയിന്റിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്രേക്കിൽ മനോഹരമായ പാട്ടും വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

ലോ പോയിന്റ് തുടരുന്നു. കൂടെയുള്ളത് ഞാൻ ആയിലിയാനട്ടോ. ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ് അല്ലെ. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇന്ത്യൻ നിയമം നൽകുന്ന ഏറ്റവും വലിയൊരു പരിരക്ഷയെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതാണ് 1961 പ്രസവാനുകൂല്യ നിയമം അഥവാ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. ഇപ്പോ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന കാലയളവിൽ അവരുടെ ജോലിയും വരുമാനവും സുരക്ഷിതമായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നിയമം നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിയമപ്രകാരമുണ്ടല്ലോ, 10 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള ഏതൊരു സ്ഥാപനത്തിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുറഞ്ഞത് 80 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീക്ക് 26 ആഴ്ചത്തെ അതായത് ഏകദേശം 6 മാസം ശമ്പളത്തോടു കൂടിയ പ്രസവ അവധിക്ക് പെയ്ഡ് മെറ്റേണിറ്റി ലീവ്, യെസ്, ആ ഒരു പ്രസവാവധിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ 8 ആഴ്ച വരെയുള്ള അവധി പ്രസവ തീയതിക്ക് മുൻപായിട്ട് എടുക്കാവുന്നതാണ്. പ്രസവാവധിയിൽ ഇരിക്കുന്ന കാലയളവിൽ ഒരു സ്ത്രീയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനോ നിയമം ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിക്കും കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് കേട്ടോ. ഈ പ്രസവത്തിന് ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് കുട്ടിയുടെ പരിചരണത്തിനായി കൃത്യമായ ഇടവേളകളിൽ നഴ്സിംഗ് ബ്രേക്ക് എന്നാണ് അതിന് പറയാം. ആ നഴ്സിംഗ് ബ്രേക്ക് നൽകാനും ഈ ഒരു കമ്പനികൾ ബാധ്യസ്ഥരാണ്. അപ്പോ സ്ത്രീകളുടെ കരിയറിന് നിയമം നൽകുന്ന ഏറ്റവും വലിയൊരു തണലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ ജോലി എന്ന് പറയുന്ന സമയത്ത് പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ് ബോണസ്, PF, ഗ്രാറ്റുവിറ്റി അവകാശങ്ങൾ അല്ലെ. ഞാനൊരു കാര്യത്തെ കുറിച്ചാണ് ലോ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് ഹലീഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: your point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ലോ പോയിന്റിന്റെ അവസാന ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു തൊഴിലാളിക്ക് മാസാമാസം ലഭിക്കുന്ന ശമ്പളത്തിന് പുറമെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് നിയമം ഉറപ്പു നൽകുന്ന ചില പ്രധാന ആനുകൂല്യങ്ങളെ കുറിച്ചാണ്. അവയാണെന്ത്? ബോണസ്, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി. അങ്ങനെ പല സ്ഥാപനങ്ങളും ഇതൊക്കെ തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്നത് വെറുമൊരു ദാനം എന്ന രീതിയിലാണ് അല്ലെ, ആ രീതിയിലാണ് പെരുമാറാറുള്ളത് അല്ലെ. എന്നാൽ ഓർക്കുക എന്താണ്, ഇത് നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതായത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ബോണസ് നൽകിയിരിക്കണം. അതുപോലെ തന്നെയാണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് നിയമപ്രകാരം 20 കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിടിക്കുന്നതിനൊപ്പം തന്നെ തുല്യമായ തുക എന്ത് ചെയ്യണം, കമ്പനിയും ചേർത്ത് PF അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നൊരു കാര്യമുണ്ട്. ഇത് നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം നോക്കുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി ആണ്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അതായത് ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് 5 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജോലി ചെയ്ത് രാജിവെക്കുകയോ അല്ലെങ്കിൽ വിരമിക്കുകയോ ചെയ്യുന്ന ഒരു ജീവനക്കാരന് അവർ ആ സ്ഥാപനത്തിൽ നൽകിയ സേവനത്തിന് മാനിച്ചുകൊണ്ട് നൽകുന്ന ഒരു വലിയൊരു തുകയാണ് ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുകയാണെങ്കിൽ. ഈ ആനുകൂല്യങ്ങൾ നൽകാതെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന കമ്പനികൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ലാബൽ ട്രിബ്യൂണലുകൾ വഴി കർശനമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അവകാശങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിച്ചറിയുക, അന്തസ്സോടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ലോ പോയിന്റിൽ നിന്ന് സംസാരിച്ച ഈ നിയമങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ലോ പോയിന്റിന്റെ അടുത്ത അധ്യായത്തിൽ മറ്റൊരു നിയമ വിഷയവുമായി നമുക്ക് കേട്ടുമുട്ടാം. സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ല. സ്റ്റേറ്റിംഗ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം. കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാനി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500-128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ദാ അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമായിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 മണിയായിട്ടുണ്ട്. മെസ്സേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തായാലും പാട്ട് ഞാൻ വെച്ചുതരും, ഉറപ്പായിട്ടും വെച്ചുതരും. കാരണം മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അയക്കുന്ന മെസ്സേജ്. ഞാൻ വായിക്കാൻ പോകുന്ന മെസ്സേജ് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ആയിരിക്കും. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി എല്ലാം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരില്ല. കുറച്ച് നേരം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ കാത്തിരുന്നാലും അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ. ചില സമയത്തെങ്കിലും ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും, ഈ ഇൻസ്റ്റന്റ് പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാട്ട് ചോദിച്ചിട്ട് എത്ര നേരമായി, ഇതുവരെയായിട്ടും പാട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ആ കാത്തിരിപ്പിനൊരു സുഖമില്ലേ. ഏത്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ്ലി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് നേരം കാത്തിരുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫേവറേറ്റ് സോങ്, നമുക്കിപ്പോൾ കേൾക്കാൻ തോന്നുന്ന ഒരു ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സന്തോഷിക്കാനുള്ള സമയമാണ് ഇത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി. അപ്പോൾ വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. പാട്ടുകൾ ചോദിക്കാനുള്ള നമ്പർ 8281509000 എന്നുള്ളതാണ്. 8281509000 എന്നുള്ളതാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ നമ്പർ. അപ്പോൾ ആദ്യത്തെ സോങ് എൻ്റെ ഒരു സെലക്ഷൻ ഓഫ് സോങ് ആണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സോങ് വെച്ചു തരാം. മധുര രാജ എന്ന മമ്മൂക്ക സിനിമയ്ക്ക് വേണ്ടി സിത്താര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള ഒരു അടിപൊളി ട്രാക്കോടുകൂടി ഇന്നത്തെ നമ്മുടെ ഷോ, നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോൾ വേഗം വേഗം ഫോൺ എടുത്തോളൂ, പാട്ടുകൾ ചോദിച്ചോളൂ. ഇൻസ്റ്റന്റ് ആയിട്ടല്ലെങ്കിലും കുറച്ച് നേരം കാത്തിരുന്നിട്ടാണെങ്കിലും നമുക്ക് ആ കാത്തിരിപ്പിന്റെ സുഖം അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പാട്ടുകൾ കേൾക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ പേഴ്സണൽ ഡെഡിക്കേഷൻ പറയണമെങ്കിൽ ആ ഡെഡിക്കേഷനും പറയാം. അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് ഓൺ അഹലിയ FM 90.4.

0: ക്രിസ്ത്യൻ പാട്ട്. ഇവിടെ മൊത്തം കാറ്റ്. അങ്ങനെ സിത്താരയുടെ ശബ്ദത്തിൽ ഒരു അടിപൊളി ട്രാക്ക് കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എനിക്കൊപ്പം ഇന്നത്തെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ആരാ സംസാരിക്കണേ?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ഹാപ്പി ആനന്ദൻ.
0: ഹാപ്പി ആനന്ദൻ, ഹാപ്പി അല്ലേ? അതാണ് അതാണ് അതാണ് ആനന്ദ ചേട്ടൻ വിളിക്കുമ്പോ നമുക്ക് ഒരു ഹാപ്പിനെസ്. അത്രയുള്ളൂ, അത് മാത്രല്ല, നമ്മള് ഹാപ്പി ആണെങ്കിലും മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്കും ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, അതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ എന്തൊരു ഹാപ്പി ആയിരിക്കും അല്ലേ, ഹാപ്പി ആനന്ദ ചേട്ടാ? അല്ല, അങ്ങനെയാണെങ്കിലേ നമ്മളും ഹാപ്പി, നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി, അങ്ങനെയാണെങ്കിൽ എല്ലാരും ഹാപ്പി ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ട? ഹാപ്പി ആയിട്ട് ഞാൻ ആ പാട്ട്
1: വെച്ചുതരും. നമ്മളെ എന്താ പറയുക, ജി വേണുഗോപാൽ പാടിയ വളരെ മനോഹരമായ ഒരു പാട്ടില്ലേ, നമ്മളെ
0: മഴവിൽ കാവടി എന്ന സിനിമ. നല്ലൊരു സിനിമ അല്ലേ? അങ്ങനെ പഴയ ഒരു ചിത്രമാണ്. കുറച്ചായി ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മള് മോർണിംഗ് വിഷസിൽ ഒരു പ്രാവശ്യം ഇട്ടിരുന്നു ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് വളരെ ഒരു നൊസ്റ്റാൾജി തോന്നി ഈ ഒരു പാട്ട് കേൾക്കുമ്പോ. അതെ അതെ, പിന്നെ ഇതൊരു ടൈറ്റിൽ സോങ് ആണ്. പിന്നെ അതുപോലൊരു ചിത്രം, ഇതുപോലൊരു പാട്ടൊന്നും ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനോ ഇറക്കാനോ ഒന്നും പറ്റില്ല, അങ്ങനെ ഉറപ്പുള്ള ഒരു സിനിമയാണ്.
1: അതുപോലെ തന്നെ വേണുഗോപാൽ പാടിയ പാട്ടുകളിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദ ചേട്ടനാണ്. ആനന്ദ ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ ഹാപ്പിനെസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് അല്ലേ? ഒരാള് നമ്മളെ വിളിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കണു, ഞാൻ മാത്രല്ല എന്റെ നാട്ടുകാരും മുഴുവൻ ഹാപ്പിയാണെന്ന് പറയുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന ഞാൻ കുറച്ച് സാഡ് ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആയി മതിയാവുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പിന്നെ ആളാണ് അടിപൊളിയായിട്ട് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മൈനാഗ പൊന്മുടിയിൽ എന്ന പാട്ട് ഫ്രം ദ മൂവി മഴവിൽ കാവടി. നല്ലൊരു ചിത്രം, നല്ല രസം, എന്തോരം ചിരിക്കാനുണ്ട്. ഒരു സിനിമയാണല്ലേ, മാമുക്കോയ ജയറാം ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴൊക്കെ, സ്ക്രീനിൽ വരുമ്പോഴൊക്കെ നമുക്ക് നിർത്താതെ ചിരിക്കാനാണ് തോന്നുക. ഒരു പഴനി പശ്ചാത്തലമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഉർവശി, ഇന്നസെന്റ്, അങ്ങനെ കുറേ നല്ല നല്ല പിന്നെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ സിനിമയെക്കുറിച്ച്. എന്തായാലും സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് സോങ് വരുന്നത് രമചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. എൻ ആസയി മച്ചാനിലെ കറുപ്പ് നില എന്ന പാട്ടും കൂടെ വരുന്നുണ്ട് മൈനാഗ പൊന്മുടിയിൽ എന്ന പാട്ടിനൊപ്പം. ഇൻസ്റ്റന്റ് പാട്ടിൽ

0: എന്നാസെയും മച്ചാൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ ഒരു സിനിമ 1994 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. വിജയകാന്തും രേവതിയും മുരളിയും രഞ്ജിതയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം. അപ്പോ ആ സിനിമയിലെ പാട്ട് രമചേച്ചി ആയിരുന്നു ചോദിച്ചിരുന്നത്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഇത് പാലക്കാട് ചിറ്റൂര് വിളിക്കുകയാണ്. ചങ്ങനാംകോട് ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ, ചങ്ങനാംകോട് എന്ന സ്ഥലത്തിന്റെ പേര്?
1: ചെങ്ങണാംകോട് എന്ന് വിളിക്കുകയാണ്. ശരണാണ്.
0: ശരണാണ് സംസാരിക്കുന്നത്. എന്താ ശരൺ ചെയ്യണേ?
1: ശരൺ വെൽഡിംഗ് വർക്കാണ് ചെയ്യണത്.
0: അപ്പൊ ശരൺ അല്ലേ സംസാരിക്കണേ?
1: ശരൺ തന്നെ സംസാരിക്കുന്നത്.
0: പിന്നെന്താ ശരൺ എന്താ ചെയ്യുന്നത്? ശരൺ വെൽഡിംഗ് വർക്ക്സ് ആണെന്ന് ശരൺ തന്നെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെൽഡിംഗ് വർക്ക്സ് ചെയ്യണെന്നല്ലേ സാധാരണ പറയാ നമ്മള്.
1: ഞാൻ വെൽഡിംഗ് വർക്ക് ചെയ്യണേ.
0: ആ ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ ഇന്നൊരു പാട്ട് കേക്കണം അല്ലേ? ഏത് പാട്ടാ വേണ്ടേ?
1: താരോപദം ചേതപുരം എന്ന പാട്ടാണ് വേണ്ടത്.
0: അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാലേ പാട്ട് തരുള്ളൂ. വേറെ ആരോ പറഞ്ഞു കൊടുത്ത പാട്ടാന്ന് തോന്നുന്നു. താരാപഥം ചേതോഹര അല്ലേ? ഏത് സിനിമയിലെ പാട്ടാന്നറിയോ?
1: ഏത് സിനിമയിലെ പാട്ടാന്നറിയില്ല.
0: ഏത് സിനിമയിലെ പാട്ടാന്നറിയില്ല, പക്ഷെ ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ആർക്കാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ ഒന്നല്ല, എനിക്ക് കേൾക്കാൻ തന്നെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ ശരൺ നിന്ന് ആ പാട്ട് കേൾക്കാൻ പോവാണ്. ശരണ് തന്നെ ഇരിക്കട്ടെ ഡെഡിക്കേഷൻ. ഓക്കെ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശരണാണ്. ശരൺ ചോദിച്ച പാട്ട് അനശ്വരം എന്ന സിനിമയിലെ താരാപഥം ചേതോഹരം എന്ന പാട്ടാണ്. എസ് പി ബിയും അതുപോലെ ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനം. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമുക്കല്ല, ശരണാണിത്. ശരണിന് വേണ്ടിയിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ചോദിച്ച പാട്ടാണ്. ഒപ്പം ഞങ്ങളും കൂടെ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സോങ് ചോദിച്ചേക്കുന്നത് വിഷ്ണുമായയാണ്. വിഷ്ണുമായ അയച്ചിരിക്കുന്ന മെസ്സേജ്, ഹലോ ചേച്ചി, എനിക്ക് അറിയാതെ അറിയാതെ എന്ന പാട്ട് കേൾക്കണം. രാവണപ്രഭു എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോ വിഷ്ണുമായിക്ക് വേണ്ടിയിട്ട് നമുക്ക് രാവണപ്രഭു എന്ന ചിത്രത്തിലെ അറിയാതെ അറിയാതെ എന്ന പാട്ടും കൂടെ കേൾക്കാം. രണ്ടു പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: Listen without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി

ഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. 68ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ ഊഷ്മള വരവേൽപ്പ് ഒരുക്കി. പഹാഡ്പൂരിൽ എത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പഹാഡ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി സന്താലി ജഹേര, ഹോ ജഹേര എന്നിവിടങ്ങളിൽ പ്രാർത്ഥന നടത്തും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും പഹാഡ്പൂർ സ്കൂളും ഇരുവരും സന്ദർശിക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്തറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30-ക്കാണ് പരിപാടി. രാഷ്ട്രപതി റാണി ദുർഗാവതി സർവകലാശാലയുടെ 36ാമത് ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാവും. ഉച്ചയ്ക്ക് ജബൽപൂരിൽ നിന്ന് രാഷ്ട്രപതി ഗ്വാളിയോറിലേക്ക് പോകും. മറ്റന്നാൾ കുലു നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന ദ്രൌപദി മുർമു സഹരിയ ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളെയും ചീറ്റ ട്രാക്കറുകളെയും പാർക്കിന്റെ ഫീൽഡ് ടീമിനെയും കാണും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ ബംഗാൾ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡുവും ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 10,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. താരകേശ്വറിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2,500-ലധികം കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ഐഎസ്എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. ലഹരിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണ പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇതിന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു.
ഈ മാസം 26-ന് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കുമെന്നും സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കും.

0: ിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻടിഎ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷ നടത്തിപ്പ് കുറ്റപ്പെട്ടതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ ജിപിഎസ് കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ആശുപത്രിയിലെ ഐസൊലേഷനിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിന്റെ കർശന മേൽനോട്ടത്തിൽ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ആതിഥേയരായ ഇന്ത്യ 2 കളികളും ജയിച്ച് പരമ്പര ഉറപ്പിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലന്റിലെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ ഹേത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ഇന്ന് ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നിലവിൽ 28 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് മീനച്ചിൽ താലൂക്ക്. പട്ടികജാതി വിഭാഗം പ്ലസ് ടു വിഎച്ച്എസ്ഇ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: പാട്ടും ന്യൂസും ഒക്കെ കേട്ട് നമ്മൾ പവർ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
6: ഹലോ,
5: ഇതാരാ സംസാരിക്കണേ? പറയൂ.
6: ചിറ്റൂർന്ന് നാഗരാജാണ്.
5: നാഗരാജേട്ടാ, എന്താ വിശേഷം? സുഖാണോ? അടിപൊളിയാണോ?
6: അടിപൊളി. അങ്ങനെ പോണു.
5: മഴയില്ല, വെയില്. എന്താ വേണ്ടത്? മഴയാണോ വെയിലാണോ?
6: രണ്ടും വേണം.
5: പക്ഷെ ഇപ്പൊ വെയില് മാത്രമേ ഉള്ളൂ അല്ലേ, കുറച്ച് ദിവസമായിട്ട്.
6: അതെ അതെ അതെ.
5: ഓക്കെ, അപ്പൊ കുറച്ച് മഴയൊക്കെ കിട്ടട്ടെ അല്ലേ.
6: കിട്ടട്ടെ.
5: അപ്പോ ഭക്ഷണം കഴിച്ചോ?
6: ഇല്ല, ഇന്ന് മേലെ ആകണുള്ളൂ.
5: ആഹാ, എന്താ ഇന്ന് സ്പെഷ്യൽ? എന്താ
6: സ്പെഷ്യൽ? ഇന്ന് ശനിയാഴ്ചയല്ലേ,
5: സ്പെഷ്യൽ ഒന്നും ഇല്ല. എന്താ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം? എന്താ, എന്ത് കിട്ടിയാലും നമ്മള് ഹാപ്പി ആവാ.
6: അതെ, എന്ത് കിട്ടിയാലേ ഹാപ്പി.
5: എന്തെങ്കിലും മതിന്നല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ട്? എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം. ഇവിടെ ഫുഡൊന്നും ഇല്ല, പാട്ടുണ്ട്. ആ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ, പറയൂ.
6: എനിക്ക് സംസാരം അത് മിൻസാരത്തിലെ, അത് മിൻസാരം പറട്ടെ പാട്ട്.
5: ഓക്കെ, എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
6: ഡെഡിക്കേഷൻ എല്ലാവർക്കും ആയിക്കോട്ടെ.
5: ഓക്കെ, ടാറ്റാ, ബൈ ബൈ.
6: ബൈ ബൈ.
5: അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. സംസാരം അത് മിൻസാരം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രം ദ സെയിം മൂവി. അപ്പോൾ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചിട്ടുള്ളത് ചിറ്റൂർ നിന്ന് അരുണാണ്. അരുണിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ, എനിക്ക് ഇന്നൊരു പാട്ട് വേണം. ഇമ്മിനി നല്ലൊരാൾ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കുന്നത്. കൂട്ടുകാരി എന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെന്താ വെച്ച് തരാമല്ലോ, നമ്മൾ ആ പാട്ടും കൂടെ കേൾക്കുകയാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെ ഞാൻ അഭിരാമി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൌകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന്റെ പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. സമയം കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിയായിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: സഹദേവേട്ട പറയൂ, എന്താണ് വിശേഷം? സുഖല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് പാട്ട് വന്നിട്ട് ഒരു പാട്ടുണ്ട്,
0: പഴയ പാട്ടാണ്.
1: പഴയ പാട്ടാണ്, ഈ പാട്ടൊന്ന് എനിക്കൊന്ന് വെച്ചു തരണം.
0: റെഡിക്കേഷൻ
1: വന്നിട്ട് ഗുരുവായൂർപേട്ട ജ്യോതി പാറ ഇന്ദ്രശേഷി പെരുമ്പ് ഇന്ദ്രശേഷി മൂന്നാൾക്ക് മറ്റു ഈ പാട്ടൊന്ന് വെച്ചു തരണം.
0: ഓക്കെ ഓക്കെ, എന്തായാലും ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്, എലപ്പുള്ളിയിൽ നിന്ന്. ചേട്ടൻ ചോദിച്ച പാട്ട് രാക്കുയിലിൻ രാഗസദസ്സിൽ രാഗമാലിക മന്ദിരം എന്ന പാട്ടാണ്. ഒരു പഴയ പാട്ടാണ്, 1973 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. കാലചക്രം എന്ന മൂവിയിലെ പാട്ടാണ്. ഈ കാലചക്രം എന്ന് പറഞ്ഞിട്ട് പിന്നെയും 2002 വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 1973 ഒരു മാർച്ച് മാസം ഇറങ്ങിയ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന ഒരു ഹിന്ദി സോങ് ആണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ജിത്തു ആണ്. ഹായ് അഹല്യ, ഈ സോങ് വെക്കാമോ? തുജ്മേ റബ് ദിക്താ ഹേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ, ഞാനൊക്കെ വളരെ എന്താ പറയുക, ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊന്നും പ്ലസ് ടു ആ ഒരു സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു ഈ ഒരു പാട്ട് കേട്ടിട്ടുള്ളത്. അപ്പം നമുക്കൊന്നും അറിയില്ല, ഈ ഹിന്ദിയൊന്നും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിങ്ങനെ. ഞാൻ കൂടെ കൂടെ കേൾക്കുന്ന ഒരു പാട്ടാണ് തുജ്മേ റബ് ദിക്താ ഹേ എന്ന പാട്ട്. ഷാരൂഖ് ഖാനും അനുഷ്ക ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയിലെ പാട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് 0% ആണെങ്കിലും നമുക്ക് എന്തോ ഒരു ഫീലിംഗ്, ഒരു കണക്ഷൻ ആ പാട്ടുമായിട്ട് തോന്നിയിട്ടുണ്ട്, ആ ഒരു ഹിന്ദി പാട്ടുമായിട്ട് തോന്നിയിട്ടുണ്ട്. ജിത്തുവിന് വേണ്ടി ആ ഒരു പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

0: നമുക്ക് വലിയ അർത്ഥങ്ങളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ഈ പാട്ട് ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ് തുജുമേ രബ് ദിഖ്താ ഹേ എന്ന പാട്ട്. ഷാരൂഖ് ഖാനും അനുഷ്ക ശർമ്മയൊക്കെ അഭിനയിച്ച നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: നമസ്കാരം.
0: നമസ്കാരം ഉണ്ട്. ഇതാരാ സംസാരിക്കണേ?
1: രത്നാവതി
0: അമ്മ. സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോണേ ഉള്ളു. ഇന്നിപ്പ അങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും ചോറിന് കറി? രസവും കപ്പ കുഴപ്പമില്ല, നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാ മുട്ട വറക്കാന്നല്ലേ. നമുക്കൊരു ആംലറ്റ് അങ്ങ് പിടയ്ക്കാം അല്ലേ. പറയപ്പ, ഏത് പാട്ടാ കേക്കണ്ടേ?

0: അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിലടച്ചിട്ട മണിവാതിൽ നീ തുറന്നു.
1: എന്റെ അമ്മേ, ഞാനങ്ങ് അലിഞ്ഞില്ലാണ്ടാ ഈ പാട്ടില്. എന്ത് രസാ കേട്ടിരിക്കാൻ. ആ പറയൂ.
0: ഞാനില്ലവനെ രാവിലെ സുനിലിന്റെ അടുത്ത് ഒരു കൃഷ്ണന്റെ പാട്ടാണ് യേശുദാസിന്റെ അടുത്ത് കേൾക്കണം എന്ന് വിചാരിച്ചു.
1: ഓക്കെ,
0: അമ്മ എപ്പോഴും കൃഷ്ണൻ തന്നെ പറയും പറഞ്ഞ് മടിച്ചിട്ടാണ് ഞാൻ.
1: അതെല്ലേ, ഓക്കെ ഓക്കെ, അങ്ങനെ പറഞ്ഞു അല്ലേ.
0: അല്ല, ഞാൻ വിചാരിച്ചു, എന്റെ മനസ്സിൽ വിചാരിച്ചിട്ട്, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു.
1: ഓ, അങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ട് പാട്ടി പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി.
0: നല്ല പാട്ടല്ലേ,
1: നല്ല രസമുള്ള പാട്ടാണ്. അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് പാടി തന്നു. അപ്പൊ എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ആർക്കാ ഡെഡിക്കേഷൻ കൊടുക്കണ്ടേ?
0: എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവർക്കും തന്നെ വേണേ.
1: ഓക്കെ ഓക്കെ, അപ്പൊ രത്നാവതി അമ്മ ഫാൻസിന് വേണ്ടിട്ടാണ് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോണല്ലേ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അപ്പോ രത്നാവതി അമ്മ നല്ല രസമായിട്ട് ആ പാട്ട് പാടി തന്നു. പുഴ എന്ന സിനിമയിലെ പാട്ടാണ്. 1980 റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. ആ ചിത്രത്തിലെ അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന പാട്ടാണ്. ഒരു കാറ്റിനെ കുറിച്ചാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഭാസ്കരൻ മാഷ്. ഇനിവേ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് അജിത് ചേച്ചിയുടെ മെസ്സേജാണ്, ഞാൻ വായിക്കേ. നീ വിൺ പൂ പോൽ ഇതളായി തെളിയും വരമായി നിറയും, ഞാൻ നിൻ തൂവൽ ചിറകിൻ തണലിൽ കുളിരായി മുഴുകി. നല്ലൊരു ടങ് ട്വിസ്റ്റർ ആണ് ഈ ഒരു പാട്ട്. അബിക്കുട്ടി ഇന്നലെ എന്ന ചിത്രത്തിലെ ഷടപടാന്ന് പാടുന്ന ഈ പാട്ടിങ് പോരട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് അജിത് ചേച്ചിയുടെ മെസ്സേജ്. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് പാടിയിട്ട് എവിടെയോ പോവാണല്ലോ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നലെ എന്ന സിനിമ വളരെ, എന്താ പറയുക, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വേദന നമ്മുടെ മനസ്സിലുണ്ടാവും. ശോഭനയും ജയറാമും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ്. സുരേഷ് ഗോപിയൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഇന്നലെ എന്ന ചിത്രത്തിലെ നീ വിൻ പൂ പോൽ എന്ന പാട്ട് എല്ലാവർക്കും വേണ്ടി അജിത് ചേച്ചിയാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന പാട്ടും എത്തുന്നുണ്ട്. സമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. യു ആർ ലിസ്ണിംഗ് ടു ഇൻസ്റ്റന്റ് പാട്ട് വിത്ത് മീ അഭിരാമി.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. ഇന്നലെ എന്ന പത്മരാജൻ ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതിയ വരികളാണ് ഈ നീവിൻ പൂപോൽ എന്ന പാട്ടിന്റെ. നല്ല രസമായിട്ട് നമ്മൾ ആ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ?
1: ഇത് കണ്ണാടിയിൽ നിന്ന് റിട്ടയർഡ് ടീച്ചറാണ് എസ്തർ പി കുര്യൻ.
0: എസ്തർ ടീച്ചറാണ്. ഈ എസ്തർ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്?
1: സ്റ്റാർ എന്നാ
0: ഞാൻ ചുമ്മാ, ഇപ്പോ ഒരു ബൈബിൾ നെയിമാണ് ചുമ്മാ. ഞാനിങ്ങനെ എ ഐയോട് ചോദിച്ചപ്പോ എ ഐ എനിക്ക് പറഞ്ഞെന്ന് എന്താന്നോ പറയട്ടെ. എസ്തർ എന്നത് ഒരു രാജ്ഞിയുടെ പേരാണ്. ധീര രാജ്ഞിയാണ്, വളരെ സൗന്ദര്യമുള്ള ഒരു രാജ്ഞിയാണെന്നാ പറഞ്ഞത്. എന്താ ജെമിനി പറയുന്ന ഇതിനോട് യോജിക്കുന്നുണ്ടോ?
1: അത് തന്നെയാണ്,
0: കറക്റ്റ് ആണ് അല്ലേ?
1: ബൈബിളിലെ ഒരു ബുക്കിന്റെ പേരാണ് എസ്തർ.
0: അതെ, ബുക്ക് ഓഫ് എസ്തർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ അടിപൊളി പേരൊക്കെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്.
1: പറയൂ, പഴയ പേരാണ്?
0: പഴയ പേരാണ് അല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഇന്ന് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാളികേരങ്ങളി മണ്ണുണ്ട്.
0: ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: എന്റെ പേരക്കുട്ടികള്.
0: പേരക്കുട്ടികൾക്ക് വേണ്ടിട്ട്.
1: ആൽഫ്രഡ്, ആൽബർട്ട്, ആൽഡ്രിൻ.
0: ആൽഫ്രഡ്, ആൽബർട്ട്, ആൽഡ്രിൻ. ഓക്കെ,
1: ആൽഡ്രിൻ ഇപ്പൊ ജനിച്ചിട്ടുള്ളു, 10-40 ദിവസം ആവുന്നുള്ളു.
0: ആഹാ, കുഞ്ഞാവിയാണ് നമുക്ക് അല്ലേ. ഓക്കെ,
1: ഈ ശനിയാഴ്ച മാമോദീസ മുക്കുന്നുണ്ട്.
0: ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയാവട്ടെ. കുഞ്ഞാവയ്ക്ക് ഒരു ചക്കര ഉമ്മ കൊടുത്തേക്കണേ.
1: കോഴിക്കോടാണ്.
0: അതെയോ, നമ്മള് പോകുന്നില്ലേ? നമുക്ക് മാമോദീസയ്ക്ക് പോണ്ടേ?
1: മാമോദീസ ഇങ്ങോട്ട് വരും.
0: ആഹാ,
1: ഫംഗ്ഷൻ നമ്മള് ഓണത്തിനാ നടത്തുന്നുള്ളു.
0: ആണല്ലേ, അപ്പൊ വരുമ്പോഴത്തേക്കും മറക്കാണ്ട് ടീച്ചർ എന്റെ ഉമ്മ കൊടുക്കണം. ഓക്കെ,
1: ഓക്കെ,
0: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഒരു പഴയ ടീച്ചറാന്നാണ് ടീച്ചർ പറഞ്ഞത്, എസ്തർ ടീച്ചർ. ആൽഫ്രഡിനും ആൽഡ്രിനും ആൽബർട്ടിനും വേണ്ടിയിട്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് റോക്സ് ആണ്. റോക്സിന്റെ പാട്ട് പ്ലീസ് പ്ലേ ആബിജ ആബിജ ഫ്രം ദ മൂവി സുർ. അപ്പോ സുർ ദി മെലഡി ഓഫ് ലൈഫ് എന്ന സിനിമയിലെ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ആബിജ എന്ന ബ്യൂട്ടിഫുൾ ഹിന്ദി ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1:34 ആണ്. ഇൻസ്റ്റന്റ് പാട്ട് മെസ്സേജ് വയ ചോദിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം മെസ്സേജസ് ആയിട്ട് ചോദിക്കാം, ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ അഹല്യ FM 90.4 പേജിലൂടെ DM ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് റിസീവ് ആയാൽ മതി, നമ്മൾ പാട്ട് വെച്ചുതരും. അതാണ് നമ്മുടെ ഒരു പോളിസി. നെക്സ്റ്റ് സോങ് കരുണാമയനെ കാവൽ വിളക്ക് എന്ന പാട്ടാണ്. മോണിക്കയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോണിക്കയുടെ ഫേവറേറ്റ് സോങ് വരുന്നുണ്ട്. അതിനുശേഷം വെണ്ണിലാവോ ചന്ദനമോ കണ്ണനുണ്ണി ഈ പാട്ട് വെച്ച് തരാവോ എന്ന് ചോദിച്ചിട്ട് അശ്വിനി പരമൻ ഫ്രം ചിറ്റൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ വെണ്ണിലാവോ എന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞുവാവയായി മാറും അല്ലേ. നമ്മളിങ്ങനെ പാമ്പർ ചെയ്യുന്ന പോലെയാണ് ആ ഒരു പാട്ട് ചിത്രചേച്ചി പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിങ്കാമി എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ട് വരുന്നുണ്ട് ഫോർ അശ്വിനി. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ഒരു മറവത്തൂർക്കനവ് ഇവിടെ മൊത്തം കാറ്റ്. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് മൂന്ന് പാട്ടുകളിലേക്ക് പോവാണ്. കാരണം സമയം നോക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് പാട്ട് കൂടെ കേൾപ്പിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോ അതില് മൂന്നാമത്തെ പാട്ട് ഉമാ മഹേശ്വരി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ചിറ്റൂരിൽ നിന്ന് ഉമാ മഹേശ്വരിയാണ്. നല്ല പേരല്ലേ ഉമാ മഹേശ്വരി. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മദ്രാസി എന്ന മൂവിയിൽ നിന്ന് തങ്കപ്പൂവേ എന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തങ്കപ്പൂവേ എന്ന പാട്ടാണ് നമ്മൾ മൂന്നാമതായി കേൾക്കുന്ന പാട്ട്. അപ്പോൾ രണ്ടാമത്തെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ വിജയൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ടാണ്, സെക്കൻഡ് സോങ്. ഹലോ അഹല്യ എഫ് എം, എൻ്റെ പേര് വിജയൻ, കഞ്ചിക്കോട് നിന്ന്. കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കൺമണി പൊന്മണിയെ എന്ന പാട്ട് വെച്ച് തരാമോ? എന്തായാലും വെച്ച് തരാമല്ലോ. ഈ പാട്ട് എൻ്റെ ഭാര്യ മാലിനിക്കും അമയക്കുട്ടിക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിജയൻ ചേട്ടൻ്റെ വൈഫ് മാലിനി ചേച്ചിക്കും അമയെ മോൾക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. കൺമണി പൊന്മണിയെ എന്ന പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതാണ് സെക്കൻഡ് സോങ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ മെസ്സേജ് വായിക്കാം. ഡാർലിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് രാരീ രാരീരം രാരോ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജാണ്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. അപ്പോൾ ഈ പാട്ടാണ് ഫസ്റ്റ് സോങ്, രാരീ രാരീരം രാരോ, വേണുഗോപാലിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. അതിനുശേഷം കൺമണി പൊന്മണി എന്ന പാട്ടാണ്. അതിനുശേഷമാണ് ശിവകാർത്തികേയൻ്റെ മദ്രാസി എന്ന സിനിമയിൽ തങ്കപ്പൂവ് എന്ന പാട്ടുകൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം പാട്ടൊക്കെ വെച്ച് തന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ

ചിലപ്പോ ഈ ഒരൊറ്റ ഗാനം മതിയായിരിക്കും കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ നമ്മൾ ഓർക്കാനായിട്ട്. ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിലും ചില പാട്ടുകൾ ചില കാരണങ്ങളാൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കൂലെ, അങ്ങനെ ഒരു പാട്ടാണ് എനിക്കിത്. ഒരു ലിറിസിസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെയാണ് വരികൾ ഉണ്ടായത്, എന്തായിരുന്നു സന്ദർഭം, ഓരോ പാട്ടിന് പിന്നിലുള്ള കഥകളും ഇന്ന് നമ്മൾ അറിയാൻ പോവാണ്. കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ പറ്റി കൂടുതൽ അറിയുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

വടക്കൻ വീരഗാഥ എന്ന സിനിമയായിരിക്കും മിക്ക ആൾക്കാർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമ, അല്ലെങ്കിൽ അതിലെ ഗാനങ്ങളായിരിക്കും മിക്ക ആൾക്കാരും ഓർത്തിരിക്കുന്നത്. കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കഥ ആവശ്യപ്പെടുന്നത്, എന്താണ് ആ ഒരു സന്ദർഭം ആവശ്യപ്പെടുന്നത്, അതിനനുസരിച്ചുള്ള വരികൾ ഏറ്റവും ഭംഗിയായി നൽകുക എന്നുള്ള കർത്തവ്യം ഏറ്റവും മനോഹരമായി നിർവഹിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരഗാഥ. ഉണ്ണിയാർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് എഴുതിയിട്ടുള്ള വരികളാണ് ചന്ദന ലേപ സുഗന്ധം എന്ന പാട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വെറുതെ ഒരു പെട്ടി എന്ന് എഴുതണ്ട, മൈവർണ്ണ പെട്ടി എന്ന് എഴുതാം, മയിലിന്റെ വർണ്ണമുള്ള പെട്ടി. അതിനൊരു റൊമാൻറ്റിക് ടച്ച് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കുറെ പൊടിക്കൈകൾ അതിനുള്ളിൽ ആഡ് ചെയ്ത് ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബോംബെ രവി സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ വടക്കൻ വീരഗാഥയിലെ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു.

സിനിമകളിൽ വൈഡ് ഷോട്ടുകൾ ഉണ്ടാവാറുണ്ട്, ലോങ് ഷോട്ട് ഉണ്ടാവാറുണ്ട്, ക്ലോസ് ഷോട്ടുകൾ ഉണ്ടാവാറുണ്ട്. കവികൾക്കും കലാകാരന്മാർക്കും ഏറ്റവും ഇഷ്ടം ക്ലോസപ്പ് ഷോട്ടുകളാണ്. ക്ലോസപ്പ് ഷോട്ടിലാണ് നമുക്ക് സൂം ചെയ്ത് കാര്യങ്ങളെ കാണാൻ പറ്റുന്നത്. ഓരോ ഇതളിനെയും ഓരോ പൂവിനെയും ഓരോ മഴത്തുള്ളിയെയും ഒക്കെ ഭംഗിയായി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ലോസപ്പ് ഷോട്ടുകളുടെ ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഒരു കവിയുടെ കണ്ണിൽ പതിയുന്ന പലതും പല ഇമേജസുമാണ് പല പാട്ടിലൂടെ നമ്മൾ അറിയുന്നത്. അത്തരത്തിലൊരു ഗാനമാണ് സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു. ഒരു പ്രഭാതത്തിന്റെ ഏറ്റവും ഭംഗിയായ വിഷ്വൽ നമ്മളുടെ മനസ്സിലേക്ക്, ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് എത്തിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ എന്ന സിനിമയിൽ ജോൺസൺ മാഷ സംഗീതം നൽകി കെ ജെ യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ പാട്ട് ഓൺ ഓർമ്മയിലുണരും. ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു പാട്ട് കംപ്ലീറ്റ് ആകുന്നത് അതിലെ വരികളും മ്യൂസിക്കും വിഷ്വലും എല്ലാം ഒന്നു ചേരുമ്പോഴാണല്ലേ, അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മളിലേക്ക് അത് എത്തുന്നത് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ്. അവിടെയാണ് വടക്കൻ വീരഗാഥയിലെ കളരി വിളക്ക് എന്ന പാട്ട് കുറച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു വലിയൊരു വിഷ്വൽ ബ്യൂട്ടി എത്തിക്കുന്നത്. രാമചന്ദ്രൻ ബാബു ആണ് അതിന്റെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പാട്ടിന്റെ ചിത്രീകരണമാണ് ആ പാട്ടിനെ നന്നാക്കണോ മോശമാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ലൈറ്റും ക്യാമറ ആംഗിളും പിന്നെ ഹരിഹരനും രാമചന്ദ്രൻ ബാബു ഒക്കെ ചേർന്നപ്പോൾ പല പാട്ടുകളും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായി എന്നുള്ളതാണ്. വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ബോംബെ രവി സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ദിസ് ഇസ് RJ

0: കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി അല്ലെങ്കിൽ മലയാളികളുടെ ഭക്തി ഗാനങ്ങളെ നോക്കുമ്പോൾ കൂടുതലും ഒരു വിഗ്രഹാരാധനയിലാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്ന് ഒന്ന് മാറി ഭക്തി ശരിക്കും ബിംബത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് കുടജാദ്രിയിൽ എന്ന സോങ് ഉണ്ടാകുന്നത്. ഈ സിനിമ നീലക്കടമ്പ് എന്ന സിനിമയിലെ ആണെങ്കിലും പലർക്കും ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ് എന്ന അറിവില്ല. കാരണം ഈ സിനിമ ഇറങ്ങിയിട്ടില്ല. ഒരു ഒരു ചെറിയ വേദനയായിട്ട് ഈ സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പാട്ട് അത്രയും തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു പാട്ടാണ്. സോ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ്
1: എം. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ

കെ ജയകുമാർ എന്ന വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടാഗോർ. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ദി ഇറ്റേണൽ വെയ്റ്റ് ഓഫ് ദി ഹ്യൂമൻ സോൾ, ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പാട്ടുകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ. നീലക്കടമ്പ് എന്ന സിനിമയിലാണ് സിനിമ റിലീസായില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറിറ്റ് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക്കിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് ഓൺ അഹല്യ എഫ് എം വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് എഴുതുന്ന സമയത്ത് ഈ ലോകത്ത് മറ്റാരുമായും നമുക്ക് ബന്ധമില്ല എന്നാണ് പറയുന്നത്. നമ്മളും വരികളും നമ്മുടെ മനസ്സും, ഇത് മാത്രമാണ് ആ ഒരു മൊമെന്റിൽ നമ്മളോടൊപ്പം ഉണ്ടാവുന്നത്. മറ്റ് ബന്ധങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന, അതെവിടെ നിന്ന് വരുന്നു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല, അതെങ്ങനെയോ സംഭവിച്ചു പോകുന്നതാണ് പല പാട്ടുകളും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ സംഭവിച്ച മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഴ എന്ന സിനിമയിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത യേശുദാസ് പാടിയ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവിൻ എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ RJ ഹീര.

കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിന്റെ പാട്ടുകളെ പറ്റിയുള്ള കഥകൾ തീരുന്നില്ല. പക്ഷെ നമുക്ക് അവസാനിപ്പിച്ചല്ലേ പറ്റൂ. സൗപർണികാമൃത ബീജുകൾ പാടും. ഒരു ഭക്തി ഫ്രെയിമിലുള്ള പാട്ടാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിച്ച ഒരു ഗാനം കൂടിയാണ്. ഈ പാട്ടിനാണ് ONV കുറിപ്പ് അദ്ദേഹത്തെ അഭിനന്ദിച്ചതും. ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കിഴക്കുണരും പക്ഷി എന്ന സിനിമയിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് യേശുദാസ് പാടിയ ഗാനം. ഓണഹലി FM ആൻഡ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീരം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
3: വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
6: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
5: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
7: സൂര്യാഘർ.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: ഗസ്റ്റ് റൂം വിത്ത് ഓർ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളുടെ അതിഥികളാകുന്നു ഗസ്റ്റ് റൂം.
1: ഒരു ഡാൻസ് പെർഫോമൻസ് കാണുക എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിന് മാത്രമല്ല മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തത് നർത്തകിയും നൃത്ത സംവിധായകയും ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഉമാ ഗോവിന്ദാണ്. വെൽക്കം ടു ഗസ്റ്റ് റൂം. കൂടെ ഞാനുണ്ട് സുനിൽ, എന്നോടൊപ്പം ഉമാ ഗോവിന്ദ് ജോയിൻ ചെയ്യുന്നു. നമസ്കാരം മാം. സ്വാഗതം.
2: നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം. ഓൾസോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം ഈ മൺസൂൺ ഫെസ്റ്റിവൽ സ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ഫോർ ആർട്ടിസ്റ്റ്. കാരണം ഇവിടെ വന്നതിന് ശേഷവും വെൻ ഐ വെന്റ് ടു സീ ദ കൂത്തമ്പലം ഐ ഫെൽറ്റ് സോ ഇൻസ്പയർഡ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ആൻഡ് ഹൗ ദ കൂത്തമ്പലം ഈസ്. ആൻഡ് ഓൾസോ ഇറ്റ് ആഡ്സ് ബിക്കോസ് ഇറ്റ്സ് ദ റെയ്നി സീസൺസ് ആൻഡ് ദ ഫെസ്റ്റിവൽ ഇസ് ഓൾ അബൌട്ട് മൺസൂൺ.
1: Okay.
2: So I feel very happy and fortunate to be here right at this time.
1: മൺസൂണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ആദ്യം ചോദിക്കുകയാണ്. മഴ ഇഷ്ടമാണോ? മഴ എങ്ങനെയാണ് ഡാൻസുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത്?
2: മഴ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. ഡാൻസുമായിട്ട് എനിക്കോളോ ലൈക്ക് ഇറ്റ്സ് മഴ പെയ്യുമ്പോൾ എന്താണ് യൂഷ്വലി സംഭവിക്കുക, ഈ പ്രകൃതിയിലാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ക്ലെൻസിങ്, ഇറ്റ്സ് ലൈക്ക് ക്ലിയറിങ്. And it makes way for new things, like pudhiya pudhiya chedigal varya, cheriya cheriya shrubs shoot kiya, even olla chedi thanne nalla reethiyil valaraya. Just like that, for an artist the cleansing is also important. Adhe pole thanne creative ideas, just like ingane prakruthi change cheyunu nu adhe maadhiri I think that atmosphere itself gives us more energy to create something new. അപ്പോൾ ഒരു പുതിയൊരു വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഐ എം വർക്കിംഗ് വിത്ത് എ ന്യൂ പ്രൊഡക്ഷൻ. സോ വെൻ ഐ കെയിം ഹിയർ ഡ്യൂറിങ് ദിസ് ടൈം ഐ ഫെൽ സോ ഇൻസ്പയർഡ് ആൻഡ് ലൈക്ക് അത് ആ ഒരു പുതിയൊരു ക്രിയേറ്റീവ് എനർജി കിട്ടുന്ന പോലെ മഴ ഹെൽപ്സ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ.
1: ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെയാണ് ഇരിക്കാറ്? എപ്പോഴും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ടാണോ എപ്പോഴും ഇരിക്കാറ്?
2: It's because of my art, I truly believe. And also about my teacher Guru Srimati V. Maithili, she is a very happy person. Mm-hmm. Soul wise she is very happy and she is so giving. Mm-hmm. So I was under her now for more than 20-25 years. So I believe I've got her qualities also. She is always very happy. So I feel I got the maybe that happiness from her. I am generally a happy person.
1: ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്താണ്? ഉമാ ഗോവിന്ദന് ഉള്ള ഒരു അർത്ഥം എന്താണ്?
2: ശരിക്കും പറഞ്ഞാല് ഇറ്റ്സ് ഡാൻസ് ഫോർ മീ. ഫസ്റ്റ് വെൻ യു ആസ്ക് മീ അബൌട്ട് വാട്ട് മേക്സ് യു ഹാപ്പി, ഇറ്റ് ഇസ് ഡാൻസ്. ഇപ്പോ അതുമായിട്ട് ഞാൻ വന്നിരിക്കുന്നതുകൊണ്ടാണ് മേ ബി യു ഫെൽറ്റ് ഐ എം ഹാപ്പി. ഐ എം ഹാപ്പി. ഡാൻസിലേക്ക് നിൽക്കുമ്പോൾ ഡാൻസ് ഇല്ലാത്ത ചില സമയങ്ങളിൽ മേ ബി ഐ ഫെൽറ്റ് ലിറ്റിൽ നോട്ട് മീ, അങ്ങനെ ഒരു ഫീലിംഗ്. ബട്ട് വെൻ ഡാൻസ് ഇസ് വിത്ത് മീ ഐ എം ലൈക്ക് ഐ എം വെരി ഹാപ്പി. സോ ഹാപ്പി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചതിൽ ഓഫ് കോഴ്സ് മൈ ഫാമിലി, ദേ ഹ്യൂജ് ലാർജ്ലി സപ്പോർട്ട് മീ, ഓൾസോ മൈ കൊളീഗ്, മൈ ടീച്ചേഴ്സ്. അങ്ങനെ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ നേച്ചറിനെ പറ്റി സംസാരിച്ച് മഴ വെച്ച് തുടങ്ങിയില്ലേ, ലൈക്ക് an artist, what you see from an artist when you see a performance, and the teachers parne kekkuna vaakkalana idu, you see the flower, you see the blossoming flower, flower is very colorful, the flower is very cheerful. Pashe flower evadu nundai, chedi nundai, chedi engane nurture cheyan, vera sunlight venam,
1: adu
2: അതാണ് സപ്പോർട്ടീവ് സിസ്റ്റംസ്. സൺലൈറ്റ് വേണം, നല്ല സോയിൽ വേണം, അതിന് വളം വേണം, അതിന് സമയാസമയത്ത് വെള്ളം വേണം, അതിനെ നർച്ചർ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം, എന്നാൽ മാത്രമേ ചെടിയിൽ പൂ വരുള്ളൂ. അതേപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അത്രയും സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ആ പൂവിന് കാരണം. അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് വി ബ്ലൂം അങ്ങനെ. So
1: adana happiness,
2: adana family. Happiness definitely. Family, dance, friends, associates, everything makes me happy.
1: Okay, ഉമാ ഗോവിന്ദിന്റെ ഏറ്റവും വീക്ക് പോയിന്റ് ഏതാണ്?
2: എന്റെ വീക്ക് പോയിന്റ് മേബി ഐ വാസ് ജസ്റ്റ് ഡിസ്കസിംഗ് വിത്ത് മൈ ഫ്രണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡിൽ ഐ ആം വെരി നോട്ട് ഗുഡ് ഇൻ ഹാൻഡ്ലിങ് സോഷ്യൽ മീഡിയ ലൈക്ക് ചാനൽസ് ഇൻ ദിസ് ഏജ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടു ഷോ കേസ് യുവർ സെൽഫ്, സപ്പോർട്ട് യുവർ സെൽഫ്. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മാതിരി യു ഹാൻഡിൽ യുവർ തിങ്സ് ഇൻ സോഷ്യൽ മീഡിയ. അതിൽ ഞാൻ ഭയങ്കര വീക്കാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ചിലപ്പോൾ ഞാൻ ആഴ്ചകളോടും അത് അങ്ങനെ ഉണ്ടെന്നെ മറക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഓ ഐ ഹാവ് ടു ഡു സംതിങ് എവറി വീക്ക് ഓർ എവറി ഡേ ഓർ ആൾട്ടർനേറ്റ് ഡേയ്സ് ഐ ഹാവ് ടു പോസ്റ്റ് സംതിങ് എന്ന് വിചാരിക്കും. രണ്ട് ദിവസം ചെയ്യും പിന്നെ ഞാൻ മറക്കും. എൻ്റെ സിസ്റ്റത്തിൽ അത് അപ്ലോഡായിട്ടില്ല. അങ്ങനെ ഒരു യു ഹാവ് ടു വർക്ക് അത്. അതിൽ ഞാൻ ഐ ആം ലിറ്റിൽ വീക്ക് ഇൻ ഇന്നത്തെ കാലത്ത്. അങ്ങനെയാണല്ലോ അതൊരു എക്സ്ചേഞ്ച് ഉള്ളത്. അങ്ങനെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈവൻ ഇപ്പൊ അഹല്യയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, എങ്ങനെ അറിയുന്നു ആൾക്കാർ? സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി. ഇത് കൂടുതൽ പബ്ലിസിറ്റി പോണത് സോഷ്യൽ മീഡിയ. യു ഹാവ് ടു വർക്ക് ലൈക്ക് ദാറ്റ് ഓൾസോ. ഒരു ഡാൻസറിന് എപ്പോഴും ഡാൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു അത് പോരാ. ഇഫ് യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ യു ഹാവ് ടു ബി ഗുഡ് ഇൻ മെനി അതർ തിങ്സ് ഓൾസോ, ലൈക്ക് ഹാൻഡിലിംഗ് അതർ ആർട്ടിസ്റ്റ്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അതേപോലെ യു ഹാവ് ടു പ്രൊമോട്ട് യുവർ ആർട്ട് ഓൾസോ. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഭാഗത്ത് ഐ ആം വീക്ക്. ഐ ഹാവ് ടു ലേൺ ആൻഡ് ഐ ഹാവ് ടു ഇംപ്രൂവ്.
1: ഇന്നത്തെ കാലത്ത് കലാകാരന്മാർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? കാര്യം അവരെ സെൽഫ് പ്രൊമോഷൻ ആവശ്യമാണ്. ഇപ്പോൾ എത്രയധികം മറ്റുള്ളവർ പ്രൊമോഷൻ നടത്തുന്നു പറഞ്ഞാലും സെൽഫ് പ്രൊമോഷൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ?
2: അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. മേ ബി എനിക്കൊരു പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്ത് ഐ യൂസ് സോഷ്യൽ. ഞാൻ എപ്പോൾ യൂസ് ചെയ്യാതിരിക്കും എന്ന് വെച്ചാൽ മേ ബി ഐ ലൈക്ക് ലാസ്റ്റ് വൺ ഇയർ ഐ വാസ് നോട്ട് ഡാൻസിങ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സെക്കൻഡ് ബേബി ഉണ്ടായ സമയമാണ്. ദാറ്റ് ടൈം ഐ ഫോക്കസ്ഡ് ടുവേർഡ്സ് ദാറ്റ്. എൻ്റെ ഫാമിലി, സെക്കൻഡ് ബേബീൻ്റെ പ്രഗ്നൻസി, ഡെലിവറി, ആ സമയത്തൊക്കെ ഐ വാസ് നോട്ട് ആക്ടീവ്. ബിക്കോസ് ഐ ഫീൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എപ്പോൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ. പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ ഐ പോസ്റ്റ് മൈ പോസ്റ്റേഴ്സ്, ഐ ഷെയർ മൈ വീഡിയോസ്, ഐ ഷെയർ മൈ റിഹേഴ്സ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഐ ആം നോട്ട് ആക്ടീവ്. സോ ആ സമയത്ത് ആൾക്കാർ കാണില്ല എന്നെ.
1: എന്നെ കാണില്ല.
2: ഐ യൂസ് ഇറ്റ്, പക്ഷെ നോട്ട് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് ഐ യൂസ് ഇറ്റ് ഓഫ്കോഴ്സ്, കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ആർ പ്രൊഫഷൻ. അങ്ങനെ അതൊരു ഓഫീസ് മാതിരി ഞാൻ പറയാം. ഈ സോഷ്യൽ മീഡിയ ഡാൻസേഴ്സിന് ഒരു ഓഫീസ് മാതിരിയാണ്. കാരണം അതിൽ കയറുമ്പോൾ മറ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നു, എന്തൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടെന്ന് വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ആർ ഓഫീസ് എന്ന് ഞാൻ പറയും. പക്ഷെ അത് ഇപ്പം അതിന് അതിലില്ലാത്ത സമയത്ത് മേ ബി എൻ്റെ അതർ പേഴ്സണൽ ടൈമിങ്സിൽ ഞാൻ അത് ഉപയോഗിക്കാറേ ഇല്ല.
1: ഇന്ത്യൻ ഡാൻസർ ആയിട്ടുള്ള ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു

0: റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഉമാ ഗോവിന്ദ്.
2: എവിടെ നിന്നാണ് ഉമാ ഗോവിന്ദ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ഈ ഒരു ഡാൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഇന്റൻഷൻ? ഡാൻസ് പഠിച്ചു തുടങ്ങിയതിൻ്റെ ഒരു ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ, വീട്ടുകാരെ നിർബന്ധിച്ചിട്ടായിരിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു?
3: ആക്ച്വലി പഠിച്ചു തുടങ്ങുന്നത് വെൻ ഐ വാസ് 5 years old. അപ്പോൾ എന്നെ എന്തിന് ഡാൻസിന് ചേർത്തെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ സിനിമയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ തന്നെ ഡാൻസ് ചെയ്യും. അപ്പോൾ എനിക്ക് അതിൽ ഒരു എന്തോ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാരൻസ് കൊണ്ട് എന്നെ ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞേരത്തെ പിന്നെ ഗുരു ശ്രീമതി വി മൈഥിലി, അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ്. ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ തരുന്നത്. മേ ബി വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നോ എന്ന് ഐ ഡോണ്ട് നോ. ബിക്കോസ് ഷീ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത് ഡാൻസ് മാത്രമല്ല, ഷീ ഇൻസ്പയർസ് അസ് to continue in the field. And dance stop cheyan pattilla karena cha she inspired us so much that now we can't, I am not able to leave dancing. Appo dance etra important aanu she taught us, all of us, all her students. Appo avadan thottana dance cheyan thodangiyathu from the beginning. First teacher na njan kandappa thottu ലൈക്ക് എനിക്ക് എന്തോ ഒരു നമുക്ക് മാനസികമായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലേ. അതേമാതിരി ഫസ്റ്റ് ടൈം ആദ്യത്തെ ദിവസം തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു, ആ മോളു നിനക്ക് എത്ര പ്രോഗ്രാം ചെയ്യണം. ദാറ്റ് ടൈം ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ഡാൻസിങ് ഭരതനാട്യം എന്താണ്, ഐ എം നോട്ട് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ടീച്ചർ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ആ ദക്ഷിണ കൊടുത്ത് വാങ്ങിച്ച ഉടനെ, ആദ്യ കുഞ്ഞിലെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ടീച്ചറിന് ദക്ഷിണ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ വെച്ച് ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര പ്രോഗ്രാംസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ എനിക്ക് അന്ന് ഐ വാസ് ഐ തിങ്ക് UKGയിലോ മറ്റോ. അപ്പൊ എനിക്ക് ഏറ്റവും അറിയുന്ന ഏറ്റവും വലിയ നമ്പറാണ് 100. ഞാൻ പറഞ്ഞു എനിക്ക് 100 സ്റ്റേജസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. റൈറ്റ് ഫ്രം ദെയർ എനിക്ക് എപ്പോഴും ഡാൻസ് തന്നെ ആയിരുന്നു എൻ്റെ ഫോക്കസ്. ഈവൻ വെൻ ഐ വാസ് ഇൻ ഹൈസ്കൂൾ എനിക്ക് വേറെ ഒരു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മെഡിസിൻ പോകണോ, ഞാൻ എഞ്ചിനീയർ. ആ ദാറ്റ് ടൈം എല്ലാവരും മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് പോകുന്ന സമയമാണ്. അവിടെയാണ് എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തത്, എന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് അതല്ല വേണ്ടത്, ഐ വോണ്ടഡ് ടു ബി എ ഡാൻസർ. അപ്പോൾ ഡെഫിനറ്റ്ലി പാരൻസ് പറയും, ഓ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, യു ക്യാൻ ബി എ ഡാൻസർ. പക്ഷേ ഞാൻ അതിൻ്റെ ഫോക്കസ് മാറ്റിയിട്ട് ഒരു എൻട്രൻസിന് പോവുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ പഠിച്ചു അക്കാഡമിക്കലി, ഐ വാസ് റിയലി ഗുഡ്, നല്ല സ്കോർസ് മേടിച്ചിട്ട് എല്ലാം പാസ് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ വേറെ അത് വേണോ, ഈ പ്രൊഫഷൻ വേണോ, ആ പ്രൊഫഷൻ വേണോ എന്നൊന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. Like, I was clear right from my high school times, I am going to become a dancer. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദ ജേർണി വാസ് ഓൾസോ വെരി സ്മൂത്ത്, ഓൾസോ മൈ പാരൻസ് സപ്പോർട്ടഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി, ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ ഫിസിക്സ്, ദെൻ ഐ ഡിഡ് മൈ എം എ ഇൻ ഡാൻസ്. പക്ഷേ ഈവൻ വെൻ ഐ വാസ് ഡൂയിങ് ഫിസിക്സ്, ഐ വാസ് വെരി ക്ലിയർ ആഫ്റ്റർ ഫിസിക്സ് ഐ വിൽ ഡെഫിനറ്റ്ലി become a dancer.
2: Okay, അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
3: അതെ, എനിക്ക് എന്തോ അത് from my high school I was like I am going to be a dancer എന്നൊരു ക്ലിയർ ആയിട്ടൊരു തോട്ട് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല.
2: Okay, ഈ പബ്ലിക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുപെട്ടിട്ടുണ്ടോ?
3: ഇല്ല,
2: ഡാൻസും എക്സാമും ഇല്ല,
3: ഒരിക്കലും ഇല്ല. ഞാൻ അത് അഗൈൻ, ഐ വാസ് വെരി കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് മൈ ടീച്ചർ. ടീച്ചറെ പറ്റി പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ലൈനിലും ടീച്ചർ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിൻ്റെ ഒരു കോച്ചിങ് വാസ് വെരി, നമുക്കൊരു റിലാക്സിങ്, ഇവിടുത്തെ ഈ സ്പേസിൽ വരുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ. അതേപോലെയാണ് എൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് നമുക്ക് വേണ്ടതാണ് ഒരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഈവൻ ഡ്യൂറിങ് അവർ എക്സാംസ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ് ബോർഡ് എക്സാം, ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്, സ്റ്റേറ്റ് സിലബസിൽ, സ്റ്റേറ്റ് ബോർഡ് എക്സാംസിൻ്റെ ബോർഡ് മെയിൻ ബോർഡ് എക്സാംസിൻ്റെ 10th തലേ ദിവസം വരെ ഞാൻ പ്രോഗ്രാം ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഓൾസോ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ മാത്സിൻ്റെ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം വരെ ചെയ്തിട്ടുണ്ട്. മാത്സിൽ ഫുൾ മാർക്സ് കിട്ടി. ഞാനത് അന്തസ്സോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ, ഐ ബിലീവ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡാൻസ്. കാരണം എനിക്ക് ആ ഒരു റിലാക്സേഷൻ ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോണത് എന്ന് ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. പക്ഷേ എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡാൻസും ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഡാൻസ് നിർത്തും, ടെൻത്തിലൊക്കെ ആവുമ്പോൾ അത് പറ്റില്ല, ഇനിയിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി ഡാൻസിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് നിർത്തും. ദാറ്റ്സ് നോട്ട് എ വേ. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുകയാണ്. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് പഠിക്കുന്നത്. സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കണം, എന്താ കണ്ടന്റ് എന്ന് അറിയണം, എന്താ കളിക്കാൻ പോകുന്നത് അത് അഭിനയിക്കണം, അതേ സൈമൾട്ടേനിയസ്ലി താളം ശ്രദ്ധിക്കണം, ഏത് ലൈനായെന്ന് ശ്രദ്ധിക്കണം, അടുത്ത ഏത് ലൈനാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഈവൻ വി ആർ കോർഡിനേറ്റിംഗ് അവർ എൻറ്റയർ ബോഡി. അപ്പം എന്ന് വെച്ചാൽ അത്രയും ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടുതലാണ്. അപ്പൊ യു ബിക്കം സ്മാർട്ടർ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിമ്പിളായി
2: മാറും.
3: എനി ഡാൻസ് ഫോം ഓർ എനി ക്ലാസിക്കൽ ആർട്ട്, നോട്ട് ഭരതനാട്യം എലോൺ, അതേപോലത്തെ എനി ക്ലാസിക്കൽ ഡാൻസ് ഓർ ക്ലാസിക്കൽ മ്യൂസിക്, ഇഫ് യു ലേൺ യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അതാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
2: ഓക്കെ, ഈ കലോത്സവങ്ങൾ സ്റ്റേറ്റിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ കലോത്സവങ്ങൾ എത്രത്തോളം പാകപ്പെടുത്തിയിട്ടുണ്ട് ഉമാ ഗോവിന്ദനെ, എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
3: പോയിട്ടേയില്ല.
2: വൈ?
3: എന്റെ ടീച്ചർ ചെന്നൈയിലായിരുന്നു കുറെ നാള്. ടീച്ചർ ഷീ ടോട്ട് മീ ദ ആർട്ട് ഫോം. ദിസ് ആർട്ട് ഈസ് നോട്ട് ഫോർ കോമ്പറ്റീഷൻ. കല എന്ന് പറയുന്നത് അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. ആർക്ക് ഫസ്റ്റ് വാങ്ങിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി എല്ലാവരും പഠിച്ചു വരികയാണെന്ന് വെച്ചോ, ഒരു അഞ്ചാം ക്ലാസ്സിലായി, ഒരു കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലെത്തുമ്പം പൂവിന് മുഴുവൻ വിരിയാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞ് ഷീസ് യു കാൻ സേ ഷീസ് നോട്ട് ടാലൻറ്റഡ്, മേ ബി ഷീൽ ടേക്ക് ടു മോർ ഇയേഴ്സ് അത്രയും നല്ല ഫുൾ ബ്ലൂം ആവാൻ വേണ്ടിയിട്ട്. യു ഹാവ് ടു ഗിവ് ദെയർ ടൈം ആൻഡ് ദെയർ സ്പേസ്. ഒരു പൂ, ഒരു താമരപ്പൂ ഉണ്ട്, താമരപ്പൂ തന്നെ താന വിരിയുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. നമ്മൾ കടയിൽ നിന്ന് മുട്ട് വാങ്ങിച്ച് ഇടിച്ച് വിരിയിപ്പിച്ചാൽ അത് ഞാനിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കല ഒരു സ്പോട്ടിൽ ആരാണ് ഏറ്റവും നല്ല മിടുക്കി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മൈ ടീച്ചർ ടോൾഡ് മീ ദിസ്. അപ്പൊ ടീച്ചർ പറഞ്ഞാൽ നിനക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഇഷ്ടം അല്ലെങ്കിൽ നീ പോണ്ട എന്ന്. ഞാൻ ഒരു യൂത്ത് ഫെസ്റ്റിവലിലും പോയിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഞാൻ എന്റെ സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പോവാൻ. കാരണം പോയിട്ടുള്ളവരൊക്കെ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. പോയിട്ടുള്ളവർക്കൊക്കെ എന്താണ് അവർക്ക് വേണ്ടത്? എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നാണ്. ഈ ഫസ്റ്റ് കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളവര് കോളേജ് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് മത്സരമില്ലാത്തതുകൊണ്ട് ഈ ആർട്ട് ഫോം എന്ത് ചെയ്യണമെന്ന് അവർക്ക്
2: അറിയില്ല.
3: വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ഡാൻസ് ബിക്കോസ് ദെർ ഇസ് നോ കോമ്പറ്റീഷൻ. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടാ, ഞാൻ വിട്ടു അതിനെ. കോളേജ് കഴിഞ്ഞാൽ ഞാൻ വിട്ടു. അപ്പോൾ ആർട്ട് ഫോം പിന്നെ എന്ത് ചെയ്യണം എന്ന് നേടുകൊണ്ടോ? അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ബെനിഫിറ്റഡ് മീ. പക്ഷേ ചിലപ്പോൾ അത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ബാനേഴ്സ് ഒക്കെ വരുമ്പോൾ മിക്കവാറും ചിലപ്പോഴൊക്കെ എൻ്റെ ഫോട്ടോസ് ആയിരിക്കും ആ ബാനേഴ്സിൽ. ഞാൻ വിചാരിക്കും ഞാൻ പോയിട്ടേ ഇല്ല, എന്നിട്ട് ബാനറിൽ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന്. ഞാൻ പോയിട്ടേ ഇല്ല യൂത്ത് ഫെസ്റ്റിവൽസിൽ.
1: ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിലുള്ളത്. ഇനി ഒരു ചെറിയ ഇടവേള.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: ഇന്ത്യൻ ഡാൻസറായിട്ടുള്ള ഉമാ ഗോവിന്ദാണ് ഇന്ന് സുനിലിനൊപ്പം ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലോ,
2: ഇന്നത്തെ കാലത്ത് ഇപ്പോ ഭരതനാട്യം അല്ലെങ്കിൽ മറ്റു ഡാൻസ് പെർഫോം ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഓരോ ഇന്റൻഷൻ ഉണ്ടാവും, സിനിമയിലേക്ക് വരിക, ഫെയിം, അതൊക്കെ ആയിരിക്കുമല്ലോ ഇന്റൻഷൻ. പലർക്കും അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി
3: എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ ഞാൻ തന്നെ കളിക്കുമ്പോ, ഒന്നാമത് ഞാൻ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊന്നും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാരും വിചാരിച്ചിരുന്നത് എന്താണ്, ഷീസ് നോട്ട് ഗുഡ്. ഇഫ് യു ആർ ഗുഡ്, യു ഹാവ് ടു ഗോ ടു കോമ്പറ്റീഷൻസ് ആൻഡ് വിൻ പ്രൈസസ് ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു ഡു സം അറ്റൻഡ് സം കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് സം കോമ്പറ്റീഷൻ യു ആർ നോട്ട് ഗുഡ് ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഗോയിങ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഐ എം കണ്ടിന്യൂയിങ് ഡാൻസ്. അപ്പൊ ദെൻ ദേ വിൽ സേ, ഓ യു വോണ്ട് ടു എന്റർ ഫിലിംസ് ഓർ യു വോണ്ട് ടു ഗോ ആൻഡ് ഡാൻസ് വിത്ത് സം അതർ ബിഗ് ടീം. അങ്ങനെ അത് വേണം എന്നില്ല. യു ലേൺ ദാറ്റ് ആർട്ട് ഫോം. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് അവിടെ. അങ്ങനെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. സിനിമ സിനിമ, ഡാൻസ് ഡാൻസ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും സിനിമയിൽ ഓപ്പർച്യൂണിറ്റി വേണോ, അല്ല സിനിമയിൽ പോണോ, അതിനാണോ ഡാൻസ് കളിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലൈക്ക് ഞാനതല്ല, ഞാൻ എന്റെ പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാനത് വിചാരിച്ചിട്ടല്ല ഡാൻസ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അത് ഉദ്ദേശിച്ചിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് പഠിക്കാൻ വേണ്ടി ഡാൻസ് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഡാൻസിൽ കൂടെ സിനിമക്കാരാന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിലും. ഡാൻസിൽ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ സിനിമയിൽ കയറിയിട്ടുള്ളവർ, ദേ ആർ ഡെഫിനറ്റ്ലി റിയലി ഗുഡ്. അങ്ങനെ ഉള്ളവർ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫോക്കസ് ആണ്. എല്ലാരും ഡോക്ടർ പഠിച്ചിട്ട് എല്ലാരും പ്രാക്ടീഷണേഴ്സ് ആവില്ല. ചിലവർ ഡോക്ടറിന് പഠിപ്പിക്കാൻ പോകും, ചിലവർ ബിക്കം ലെക്ചേഴ്സ്, ചിലവർ പ്രാക്ടീസ് ചെയ്യും, ചിലവർ മേ ബി ഒരു ഹോസ്പിറ്റൽ ഇടും. അങ്ങനെ ദേ ടേക്ക് ഇറ്റ് ഡിഫറെന്റ്ലി. അങ്ങനെ അപ്പൊ എല്ലാവർക്കും അത് തന്നെ അല്ല ഉദ്ദേശം. ഞാൻ
2: കലയെ കാണുന്നവരുമുണ്ട്,
3: ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട് ഒരുപാട്. ഞങ്ങൾ പ്രൊഫഷണൽ ഫീൽഡ്സിൽ കലയായിട്ട് നിൽക്കുന്നവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് സിനിമ ഇപ്പൊ കൂടെ ആയിരുന്നോ, പോയിട്ടില്ല. അപ്പൊ അവര് ദേ ലവ് ദാറ്റ് ആർട്ട്. അപ്പൊ ദേ സ്റ്റേ ആസ് ആർട്ടിസ്റ്റ്.
2: ഓക്കേ, ഈ കലയെ ബിസിനസ് ആയി കാണണോ ഇന്നത്തെ കാലത്ത്?
3: കലയെ ബിസിനസ് ആയി കാണാൻ പാടില്ല ഒരിക്കലും. കല ബിസിനസ് അല്ല, കല ഇസ് കല. ഈവൻ ബിസിനസ് ആയിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞു ഇപ്പൊ ഒരു ഓക്കെ, ഐ എം റണ്ണിങ് എ സ്കൂൾ, ഐ എം തിങ്കിങ് അത് എനിക്കൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു സാധനമാണ്. ഞാൻ ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ്, അതിൽ എല്ലാ കുട്ടികൾക്കും അതിനൊന്നും ബെനിഫിറ്റ് ഇല്ല. കാരണം ഞാനൊരു ഫാക്ടറി പോലെ നടത്തുകയാണ്. അപ്പൊ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ ടീച്ചർ, ഓഫ്കോഴ്സ് ഇത് ഞാൻ ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും വെച്ചാൽ ദിസ് കംസ് ഫ്രം ദാറ്റ് പരമ്പര. അപ്പൊ നമ്മളെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ജീൻസ് അല്ലെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആയി മാറും തന്നെ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. കാരണം നമ്മൾ അതാണ് കണ്ടും കേട്ടും വളരുന്നത്. വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഡെഫിനറ്റ്ലി ബിൽഡ്സ് ദാറ്റ്. ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാതെ പോവില്ല. അതേപോലെയാണ് ഒരു ഗുരു. ആ ഗുരുവിന്റെ ക്വാളിറ്റീസ് സ്റ്റുഡന്റിന്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർഷങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് കിട്ടാതെ പോവില്ല. അപ്പോ എന്റെ ടീച്ചർ അങ്ങനെ അല്ല അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കും അത് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യാറില്ല. ഒരു ബിസിനസ് പോലെ അറിയില്ല. എന്റെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. ഞാൻ മൈഥിലി ടീച്ചർ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാള് ശ്രീമതി രമാ വൈദ്യനാഥൻ വളരെ വെരി സീനിയർ ആർട്ടിസ്റ്റ് അക്കയുടെ അടുത്ത് പോകുന്നു. പിന്നെ ഡോക്ടർ ബ്രഗ അക്ക, ബ്രഗ ബസൽ ചെന്നൈയിൽ, അങ്ങനെ പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചത്. അവരെല്ലാവരും അങ്ങനെ അല്ല, കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യുന്നവരല്ല, ഇത് ബിസിനസ് പോലെ കൈകാര്യം ചെയ്യുന്നവരല്ല. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിക്കുന്നില്ല. ബിസിനസ് ഇസ് ബിസിനസ്, കല ഇസ് കല. കല ഒരിക്കലും ബിസിനസ് ആക്കിയാൽ അത് ശരിയാവില്ല.
2: പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നിർത്തി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസും പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ?
3: ഒരാവശ്യമില്ല, അതിലൊരു അർത്ഥവും ഇല്ല. ഇപ്പൊ 100 പേര് നിന്ന് ഭരതനാട്യം കളിച്ചിട്ട് എന്താ കാര്യം? ഏതെങ്കിലും ഒരു അതിനെ പറ്റിയ ഒരു കൺവേ എന്തെങ്കിലും അതിൽ നിന്ന് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിൽ 100 പേര് കളിക്കുന്നവരിൽ എത്ര പേർക്ക് ശരിക്കും ഭരതനാട്യം? കാരണം ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇവന്റ് വരുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കും, നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ അയക്കണം. അല്ലെങ്കിൽ അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ആ അപ്പോൾ പഠിച്ചിട്ടുള്ളവരല്ല അതിൽ കളിക്കുന്നത്. പിന്നെ അവരെന്ത് പറ്റും, ആ എനിക്ക് ഭരതനാട്യം കളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലിരിക്കും. പക്ഷെ ഒരു രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും. അതിലെന്താ അപ്പൊ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. നമുക്ക് അത് വെച്ച് ഒന്നും കിട്ടാനില്ല. അത് ജസ്റ്റ് ഒരു പേപ്പറിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിന് ഒട്ടും അതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എന്റെ മൈ പോയിന്റ് ഓഫ് വ്യൂ. മേ ബി അതല്ലാന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാർക്ക് ആ ഡാൻസ് ആ കോസ്റ്റ്യൂം ഇടാനുള്ള ഒരു കൊതി കൊണ്ട് ഇതുപോലത്തെ വേദികൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം മേ ബി

0: നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും എടുത്ത് നോക്കുവോ? കൂടിപ്പോയാൽ ആ ഒരാഴ്ച നോക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ ഇവന്റിനെ പറ്റിട്ട് പത്രത്തിൽ വന്നു, എല്ലാ ദിവസവും ആൾക്കാർ അത് ഓർക്കുവോ? ആ ദിവസം നോക്കും, അടുത്ത ദിവസം നോക്കും, പിന്നെ വേറെ ഇവന്റ്സ് വരുമ്പോൾ അതിന്റെ പുറകെ പോകില്ലേ? അപ്പൊ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, വാട്ട് ഇസ് ദ യൂസ്? ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ഭരതനാട്യം പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു സാധാരണ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? അതോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇത്?
0: ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സാധാരണയായിട്ട് ഒരു കുട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പം വളരെ സാധാരണ ആൾക്കാർ വരെ ദേ ആർ ഏബിൾ ടു അഫോർഡ്. അതായത് ഞാനങ്ങനെ, എനിക്ക് ഒരുപാട് കൊച്ചുകുട്ടികൾ എനിക്കില്ല, കുഞ്ഞുകുട്ടികളില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ ദേ ദ ടീച്ചേഴ്സ് വേണം എന്ന് പറയും ഇത്രയും എമൗണ്ട്. ഇറ്റ് ഈസ് റിയലി ഹ്യൂജ് എമൗണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അത് കൊടുക്കാൻ ഉള്ള കുട്ടികൾ ഉള്ളതുകൊണ്ടാണല്ലോ ആ ടീച്ചേഴ്സ് പിന്നെയും പിന്നെയും അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണല്ലോ അതിനർത്ഥം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ജസ്റ്റ് ലൈക്ക് ഇഫ് യു ലേൺ എനിത്തിങ്, ഇപ്പൊ സ്കൂളിൽ ചേർന്ന ഒരു കുട്ടി, സ്കൂളിന് ഫീസ് കൊടുക്കണം, ട്യൂഷന് ഫീസ് കൊടുക്കണം, ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ അത്രയും ഫീസ് അടച്ചിട്ടല്ലേ നമ്മൾ അതിന് പഠിക്കാൻ പോണത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇഫ് യു വോണ്ട് ടു ലേൺ സംതിങ് യു ഹാവ് ദാറ്റ്, അത് ഒരു പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് എ സ്റ്റേജ് അതിന് ചെലവുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടീച്ചേഴ്സ് ചുമ്മാ വാങ്ങിക്കുന്നു, അതിന് അത്രയും എഫേർട്ടും ടീച്ചർ അത്ര എഫേർട്ട് എടുത്താലേ പറ്റൂ. ഹെർ പ്രൊഫഷൻ ഇസ് ദാറ്റ് ടീച്ചർ അത്രയും എഫേർട്ട് എടുക്കണം, ടീച്ചറിന് അതിന് ചെലവുണ്ട്, അത്രയും സമയം ടീച്ചർ സ്പെൻഡ് ചെയ്യണം ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ, പിള്ളേരെ പഠിപ്പിക്കാൻ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഹെർ പ്രൊഫഷൻ. അങ്ങനെയാണ് ടീച്ചറിന് പൈസ കിട്ടണത്. അപ്പോ ഐ തിങ്ക് ബട്ട് പീപ്പിൾ ആർ ഏബിൾ ടു അഫോർഡ്, അതുകൊണ്ടാണ് ടീച്ചേഴ്സ് അത്ര പൈസ വാങ്ങിക്കുന്നത്. ഇയർലി ഇയർലി ടീച്ചേഴ്സിന് കുട്ടികൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എത്ര പേര് പാവപ്പെട്ട ആൾക്കാർ വലിയ വലിയ കോഴ്സസ് പഠിക്കുന്നു, ലേറ്റർ ഇഫ് ദേ ബിക്കം ഡോക്ടേഴ്സ് ദേ ക്യാൻ ഏൺ ഫ്രം ദാറ്റ്. ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലേറ്റർ ടൈം ഇഫ് ദേ ബിക്കം ഡാൻസ് ടീച്ചേഴ്സ് ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ഏൺ ഫ്രം ദാറ്റ്. ഓ ജസ്റ്റ് ലൈക്ക് എനി അതർ തിങ് ഒരു ബിസിനസ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഒരു തട്ടുകട തുടങ്ങണം, അപ്പൊ അതിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലല്ലേ നമുക്ക് അതിൽ നിന്ന് എപ്പോ പെട്ടെന്ന് കിട്ടുമോ? നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ല. നമ്മൾ അത് റൺ ചെയ്ത് കുറച്ച് നഷ്ടത്തിലൊക്കെ പോയി പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ വി ലേറ്റർ സ്റ്റേജിൽ വി വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദിസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്.
1: ഈ ഒരു ഫെയിമിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു ഡാൻസിൽ? ഈ ഫെയിം ആവുമ്പോഴാണല്ലോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, നമ്മളെ നാലു പേര് അറിയുക, വീണ്ടും വീണ്ടും വിളിക്കുക, നമുക്ക് ധാരാളം പണം കിട്ടുക. അപ്പോൾ ഫെയിം ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഫെയിം ഉള്ളവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
0: ഫെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പെർഫോമിങ് എനി ആർട്ട് ഫോമിന് ഫെയിം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മുഖാന്തരമാണ് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടുന്നത്. ഇപ്പോൾ ഒരാൾ പോപ്പുലറാണ്, അപ്പോൾ അയാൾക്ക് കുറേ പ്രോഗ്രാംസ് കിട്ടും, അയാളെ കാണാൻ കൂടുതൽ ഓഡിയൻസ് വരും, അപ്പോൾ കൂടുതൽ ഓർഗനൈസേഴ്സ് അയാൾക്ക് പ്രോഗ്രാം കൊടുക്കും, കാരണം അയാൾക്ക് ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഗ്രേറ്റ് ആർട്ടിസ്റ്റ് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു ക്രൗഡ് വരില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതേപോലെ ആ ഫെയിമിൻ്റെ പുറകെ ഹി ഓർ ഷീ വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ അല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് പേരുണ്ട് ഫെയിമിന്റെ പുറകെ പോകാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വളരെ ജെനുവിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരിത്രയും കഴിവുണ്ടായിട്ട് അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? പക്ഷേ അവരെ തേടി എത്തേണ്ട സാധനങ്ങൾ അവരെ തേടി എത്തും. അവരത് അത് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. ഫെയിം എത്ര നാൾ നിൽക്കും? മേ ബി ഒരു 10 ഇയേഴ്സ് ഒരാൾ ഫേമസ് ആയാൽ അടുത്ത 10 ഇയേഴ്സ് വേറെ ആരെങ്കിലും ഫേമസ് ആവും. പക്ഷെ ഓക്കെ, എനിക്ക് ഫെയിമേ വേണ്ട, പക്ഷെ ഞാൻ ഇതിൽ വളരെ സോൾഫുള്ളി ഇതിൽ വർക്ക് ചെയ്ത് ഞാൻ, എനിക്ക് ഫെയിം എനിക്കൊരു പ്രശ്നമല്ല, വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ തേടി അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തുകയും ചെയ്യും. മേ ബി ദാറ്റ് ഇസ് നോട്ട് എൻ അവാർഡ്. അവർ ആ അവാർഡിലല്ല ആഗ്രഹിക്കുന്നത്. മേ ബി ദേ നീഡ് എ ഗുഡ് സ്റ്റുഡൻറ്റ് ഓർ മേ ബി ദേ നീഡ് ദാറ്റ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് അതാണ് വേണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും
1: തീർച്ചയായിട്ടും. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുനൽ ലഭം. ഇനിയൊരു ബ്രേക്ക്.

0: സ്റ്റോർ വിറ്റോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: കലയിൽ പ്രത്യേകിച്ച് ഈ ഒരു ഡാൻസിലൊക്കെ നിറത്തിനും അതുപോലെ തന്നെ ഈ ഒരു ബോഡി സ്ട്രക്ചറിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്? നിറം കുറഞ്ഞവരെ മാറ്റി നിർത്തുന്ന പ്രവണത എന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പലരും അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിറം കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്താറുണ്ട്. ഇപ്പോൾ മെലിഞ്ഞ ശരീരമുള്ളവരെ നീ പുറകിൽ പോയി കളിച്ചാൽ മതി, നല്ല ബോഡി സ്ട്രക്ചറുള്ളവരെ ഫ്രണ്ടിൽ വന്ന് കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല കലോത്സവങ്ങളിലും പല പെർഫോമൻസുകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
3: ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികൾ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുണ്ട്. പല ആൾക്കാരുടെ എക്സ്പീരിയൻസ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറഞ്ഞും കേട്ടു അറിയാം. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതില്ലാത്ത ഒരാൾക്കും ഇപ്പം നിറം കുറഞ്ഞ ഒരു എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ ഭയങ്കര ഫെയർ അല്ലാത്ത ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ദേ ആർ റിയലി ഗുഡ്. അവരുടെ ഫീൽഡിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റിയാൽ മേ ബി ഇനീഷ്യൽ സ്റ്റേജസിൽ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഇഫ് ദേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് അവർക്ക് അവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റിയാൽ അവരുടെ അതിന് ആ ഒരു ആർട്ടിസ്ട്രിയുടെ ബാക്കിലായിരിക്കും ബാക്കിയെല്ലാം. എന്തും ഈവൻ നിറം അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ, ഈവൻ ബോഡി സ്ട്രക്ചറൊക്കെ ഒന്നും നോക്കാത്ത ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രായമുള്ള, എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഒഡീസിയിലെ ഡോയനായിട്ടുള്ള കേളുചരൺ മൊഹപത്ര സാർ ഞാൻ കണ്ടിട്ടില്ല, ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സാർ അഷ്ടപതിയൊക്കെ കളിക്കണത്, ഹീ ഈസ് റിയലി ഓൾഡ് ആ സമയത്ത് തന്നെ. അപ്പൊ ഒരു രാധ കളിക്കുന്ന ഒരു പീസാണ്, ഒരു കൃഷ്ണൻ രാധ, രാധ സോ ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മെയിൽ അത് ഡാൻസ് ചെയ്തിട്ട് വെൻ ഹി ഡാൻസസ് ഇഫ് ഹി ക്യാൻ സീസ് രാധ, അതെല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്തില്ലേ? നമ്മൾ ആ ബോഡി അല്ല നോക്കണത്, നമ്മൾ ആ ഫിഗർ അല്ല നോക്കണത്. അതൊന്നും അതെല്ലാം ക്രോസ് ചെയ്യാൻ പറ്റിയാൽ ഇതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറും. പക്ഷേ യു ഹാവ് ടു വർക്ക് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ക്രോസ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ശിവ എന്ന് പറയുമ്പോൾ ശിവനെ കാണാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് നിറം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ബിക്കോസ് ദ ഓഡിയൻസ് ആർ ഏബിൾ ടു സീ ദ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇനിഷ്യലി മേ ബി ആ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വളരെ പുതിയ ജനറേഷന്റെ ഇടയിൽ അത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ വളരെ ഓപ്പൺ ആണ്. ഇപ്പൊ ഒത്തിരി ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പ്രായമായിട്ടുള്ളവർ ദേ സ്റ്റാർട്ട് ലേണിംഗ് ആൻഡ് ദേ ഡു പ്രോഗ്രാംസ് ലൈക്ക് 60 വയസ്സ്. എനിക്കൊരു സ്റ്റുഡന്റ്, എനിക്ക് രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ഉണ്ട് ലൈക്ക് ദേ ആർ 50+. അവർ ഫുൾ കച്ചേരി പഠിച്ചിട്ട് ഫുൾ കച്ചേരി ചെയ്യുന്ന പോലത്തെ, ഇഫ് ദേ ആർ ഡെഡിക്കേറ്റഡ്, അവരുടെ ഏജ്, ഹെൽത്ത് അതെല്ലാം ദേ ആർ ഏബിൾ ടു ക്രോസ് ഇഫ് ദേ ആർ പാഷനേറ്റ്. അപ്പൊ ഇഫ് യു ആർ ഏബിൾ ടു ഡു ലൈക്ക് ദാറ്റ്, ബാക്കി ഇതുപോലത്തെ നമ്മള് പിന്നെ ഇതൊക്കെ സില്ലി കാര്യങ്ങളായിട്ട് മാറും. പിന്നെ അത് നമ്മൾ നമുക്കത് അതൊരു പ്രശ്നമല്ലാതെ
2: മാറും. ആൺകുട്ടികൾ എത്രത്തോളം ഇപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്?
3: ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് അങ്ങനെ എൻ്റെ ഫീൽഡ് പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് മേ ബി 15 years അഗോ ഒരു ഡാൻസ് ഫെസ്റ്റിവലിൽ ഒരു 10 slots ഉണ്ടെങ്കിൽ ദാറ്റ് ടൈം ഇറ്റ് വാസ് 9 girls ആൻഡ് 1 boy ആ റേഷ്യോ. പക്ഷെ ഇപ്പൊ ബോയ്സിന് ഒത്തിരി കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ 10 slots ഉണ്ടെങ്കിൽ 5 girls ആൻഡ് 5 boys ഓർ മേ ബി മോർ ദാൻ ഗേൾ. ഇപ്പൊ ഒരുപാട് ബോയ് ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരുപാട് മെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. They are like really good male artists. അപ്പോ ആ ഈവൻ നേരത്തെ പറഞ്ഞ പോലെ നിറം, ഫിഗർ അതുപോലെ തന്നെയാണ് മെയിൽ ഫീമെയിൽ എന്നുള്ളത്. യു ഷുഡ് ബി ഏബിൾ ടു, കാരണം നമ്മൾ സ്റ്റേജിൽ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ യു ആർ നോട്ട് മെയിൽ ഓർ യു ആർ നോട്ട് ഫീമെയിൽ, യു നീഡ് ടു ക്രോസ് ദാറ്റ്. നമ്മുടെ ബോഡി അല്ലാതെ ആയിട്ടാണ് നമ്മൾ വേറൊരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് പ്രശ്നമല്ലാതെ ആവും.
2: അങ്ങനെ പ്രശ്നമല്ലാന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മള് പല ആൺകുട്ടികളും കളിച്ചിട്ടുള്ള ഡാൻസ് വീഡിയോന്റെ താഴെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും?
3: എല്ലാ മെയിൽ ഡാൻസേഴ്സും എല്ലാ ഫീമെയിൽ ഡാൻസേഴ്സും ലൈക്ക് മേ ബി ഇഫ് ദേ ആർ നോട്ട് ഗുഡ് ഓർ ലൈക്ക് അവർ അത്രയും ലെവൽ ഓഫ് എക്സ്പെക്ടേഷനിൽ എത്തിയില്ലെങ്കിൽ മേ ബി ആൾക്കാർ കമന്റ് ചെയ്യുമായിരിക്കും. അത് മെയിൽ ഡാൻസേഴ്സിന് മാത്രമല്ല ഫീമെയിൽ ഡാൻസേഴ്സിനും കമന്റ് കിട്ടും. അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടാതെ വരുമ്പോൾ ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിക്കാൻ രീതിയിൽ കളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ പെർഫോമൻസ് ആയിരിക്കാം. എല്ലാവർക്കും മേ ബി ആ ഫീൽഡിൽ എക്സൽ ചെയ്യണമെങ്കിൽ യു നീഡ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ ആൻഡ് ദാറ്റ് മച്ച് പാഷൻ യു നീഡ്. അതല്ലാതെ ചുമ്മാ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് അതുപോലത്തെ പേർക്കായിരിക്കും ആ കമന്റ്സ് കിട്ടുക.
2: ഈ ശോഭന മാമൊക്കെ പലപ്പോഴും ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ത്രൂ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സമ്മതിക്കില്ല, അവർ ആ ഡാൻസിലൂടെ തന്നെ പറയും ഫോട്ടോ എടുക്കരുത് അരുത് എന്ന് പറയാറുണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫി എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത്?
3: അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 50 പേരുടെ കയ്യിൽ ഫോണാണ്. They are not getting the real experience. They are not seeing the artist. അവർ ഫോണിൽ കൂടെയാണ് ആർട്ടിസ്റ്റിനെ കാണുന്നത്. എന്നിട്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അവർ വീട്ടിൽ പോയിരുന്നു കാണുമോ? They will not. അപ്പോൾ അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവരുടെ മുമ്പിൽ ആ ഒരു സദ്യ വിളമ്പി വയ്ക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സദ്യ ഫോണിൽ കൂടെ സദ്യ എൻ്റെ ഫോട്ടോ കാണുന്ന പോലത്തെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുള്ളൂ. അതവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ എടുത്ത് കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സി ആ സ്റ്റേജിലെ എക്സ്പീരിയൻസ് അവർ മിസ് ചെയ്യാണ്. സ്റ്റേജിൽ നടക്കുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റണം. അത് മൊബൈലിലല്ല, അത് മനസ്സിൽ വേണം പകർത്താൻ. അതുകൊണ്ടാണ് ഇതുപോലത്തെ വലിയ ആർട്ടിസ്റ്റുകൾ മൊബൈൽ പിടിക്കുമ്പോൾ മൊബൈലിൽ താക്കാൻ പറയുന്നത്. ബിക്കോസ് ദേ നോ മൊബൈലിൽ കൂടെ ഇത് മൊബൈലിൽ കൂടെ കാണേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് യൂട്യൂബ് വീഡിയോ കണ്ടാൽ പോരെ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ വന്നിരുന്ന് മൊബൈലിൽ കൂടെ കാണുന്നത്? ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഓൾസോ ഇറ്റ് ഇസ് എ ഡിസ്ട്രാക്ഷൻ. സി നമ്മൾ സ്റ്റേജിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പീസ് കളിക്കുകയാണ്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെരി ഡെലിക്കേറ്റ് ആയിട്ടൊരു സാധനം സ്റ്റേജിൽ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ നമ്മുടെ ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാരക്ടർ ആയിക്കൊണ്ട് നമ്മൾ ദേ വി ആർ എക്സ്പീരിയൻസിങ്. അപ്പം നമ്മൾ ആ ഒരു മൊത്തം മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ഒരു ഡിഫറെൻറ്റ് ഒരു കാർഡ് അല്ലെങ്കിൽ വേറെ ഒരു സെറ്റപ്പ് വി ട്രൈ ടു ബ്രിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മൊബൈൽ വെച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിസ്ട്രാക്ഷൻ ഓൾസോ. സി ദാറ്റ് ഇസ് ഓൾസോ ദേർ.
2: ഓക്കേ, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്.
3: നമ്മൾ കണ്ണു വെച്ച് കാണണം, ഫോൺ വെച്ചിട്ടല്ല കാണേണ്ടത്. ഫോൺ വെച്ച് കാണണമെങ്കിൽ വീട്ടിലിരുന്ന് കണ്ടാൽ മതി, നേരിട്ട് വന്ന്. കാരണം അത് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ അതിരിക്കുമ്പോൾ നിങ്ങളത് മായില്ല. നിങ്ങൾക്ക് എത്ര വർഷം കണ്ട കഴിഞ്ഞാൽ ഞാൻ അന്ന് കണ്ട ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കിടക്കും. ഫോണിലാണെങ്കിൽ നമ്മൾ കാണുകയില്ല. അതുകൊണ്ടാണ്
2: വിവാഹ ശേഷം ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡാൻസ് പഠനം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
3: എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്, മൈ ഹസ്ബൻഡ്സ് നെയിം ഇസ് പ്രശാന്ത് ഗോപിനാഥ്. പ്രശാന്ത് എൻ്റെ ഡാൻസ് കണ്ടിട്ട് തന്നെയാണ് ഹി ന്യൂ ഓൾറെഡി ദാറ്റ് ഐ ആം ഗോയിങ് ടു ബി സ്റ്റേയിങ് ഇൻ ദിസ് ഫീൽഡ്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് പോകുന്നതെന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹീ സപ്പോർട്ടഡ് മീ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഹി വാസ് സൂപ്പർ സപ്പോർട്ട്. ഇപ്പോഴും നല്ല ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ലൈക്ക് ഐ ആം ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്, ഈവൻ മൈ പാരൻസ് ഓൾസോ മൈ ഹസ്ബൻഡ്. ഇപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടേ ഉള്ളൂ ഫ്രം മൈ എക്സ്പീരിയൻസ്. എന്റെ അങ്ങനെയാണ്.
1: ഗസ്റ്റ് റൂമാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഉമാ ഗോവിന്ദ്. ഇനി ഒരു മനോഹരമായ പാട്ട്. ജഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗന്നഗ

0: സ്റ്റോർ. ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: ചിത്രശേഷി പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുക സ്വന്തം ഹസ്ബൻഡിനായിരിക്കും. ഹസ്ബൻഡാണ് എല്ലാം മാറ്റിവെച്ച് റെക്കോർഡിങ്ങിന് കൂടെ വരിക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് അവരുടെ പാർട്ട്ണർ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്?
3: ഇറ്റ്സ് റിയലി ഹ്യൂജ്. അത് വളരെ വലുതാണ്. കാരണം ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്ന് ടു ഡേയ്സ് ആണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. എൻ്റെ രണ്ട് മക്കളെയും ഒരാൾക്ക് 6-7 വയസ്സ്, അവനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, അവൻ്റെ ഹോംവർക്ക് അതെല്ലാം നോക്കണം. എൻ്റെ രണ്ടാമത്തെ മോന് 9 മന്ത്സ്. അപ്പോൾ അവനെ നോക്കുന്നതും കുറച്ച് പാടാണ്. അവന് പറഞ്ഞാൽ മനസ്സിലാവാനൊന്നും പ്രായം പോലും ആയിട്ടില്ല. അപ്പോൾ ലൈക്ക് എനിക്ക് വരാൻ, എനിക്ക് ഇവിടെ വന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. വി വിൽ മാനേജ് ഓർ ഐ വിൽ മാനേജ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഗോ ആൻഡ് ഡു യുവർ പെർഫോമൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഐ ആം ഏബിൾ ടു ഡു അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മോൻ കരയാണ്, അമ്മ പോണ്ട, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് സം ടൈംസ് ഐ ഫീൽ എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ദേർ ഷുഡ് ബി സംബഡി ടു സേ യു ഗോ ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ like I can happily come and do my job and I can go back. എനിക്ക് അറിയാം okay he'll take care or my parents they are there to take care എന്ന് പറഞ്ഞാൽ that support is very very very important.
2: സ്വന്തം ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് നല്ല നർത്തകിമാരും നർത്തകന്മാരൊക്കെ ഉണ്ടാവില്ലേ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ? ഇല്ല, ഞാൻ ഇനി എന്റെ കല മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി നഷ്ടമാകും എന്ന് പറഞ്ഞ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
3: എനിക്ക് പറയാനുള്ളത് അതും ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈവൻ കുട്ടി അല്ലെങ്കിൽ ഈവൻ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളത്. ബിക്കോസ് ഐ ഹാവ് സീൻ ദ മൈ ടീച്ചേഴ്സ് ഹു ആർ പ്രൊഫഷണലി ഡാൻസിങ് ലൈക്ക് ദേ ആർ നമ്പർ 1 ഇൻ ദ ഫീൽഡ്. അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലീസ് ഉള്ളവരാണ് അവർ. ആൻഡ് ഓൾസോ വെൻ ഐ ലുക്ക്, ഞാൻ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യുമ്പോൾ ഹൂ ഇസ് സൂപ്പർ പ്രൗഡ് ഓഫ് ദം? അവരുടെ കുട്ടികൾ ദേ ആർ, അവർ വളരെ പ്രൗഡാണ്. മൈ മോം ഇസ് ദിസ് എന്ന് പറയുന്നത് കുട്ടികളെ ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ തന്നെ വീട്ടിലിരുന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചത്, എൻ്റെ ഇഷ്ടം വേണ്ടാന്ന് വെച്ചത്. അറ്റ് സം പോയിന്റ് ദേ വിൽ ആസ്ക് യു, ആര് പറഞ്ഞു എനിക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കാൻ? ദേ വിൽ ആസ്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ചെയ്തത് ഒറ്റ ഡയലോഗിൽ തീരും. പക്ഷേ യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു ബി എ മോഡൽ ആൻഡ് യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു വർക്ക്, അങ്ങനെ ചെയ്യണം. യു ഹാവ് ടു കം ലൈക്ക് മീ, യു ഹാവ് ടു ഓൾസോ വർക്ക് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് ഓർ നിങ്ങളുടെ ജോലിയിൽ. യു ഹാവ് ടു ബി ദ മോഡൽ യു ആൻഡ് യു ഹാവ് ടു ഷോ ലൈക്ക് ഇങ്ങനെ ചെയ്യണം. സാക്രിഫൈസുകൾ ചെയ്തിട്ട് ഫാമിലി ഡെഫിനറ്റ്ലി സപ്പോർട്ട് വേണം, പക്ഷേ ഫാമിലി മാനേജ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ മാനേജ് ചെയ്യണം. യു ഹാവ് ടു എക്സൽ ഇൻ യുവർ പ്രൊഫഷൻ ഓൾസോ, യു ഹാവ് ടു ലവ് ആൻഡ് കെയർ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, യു ഹാവ് ടു ബാലൻസ് ബോത്ത് എന്നിട്ട് യു ഹാവ് ടു ഷോ ദം. അല്ലെങ്കിൽ ലൈക്ക് ദേ ലുക്ക് ആൻഡ് ദേ ലേൺ ഫ്രം യു. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ സാക്രിഫൈസ് ചെയ്തു, ഈ കുട്ടി വലുതാകുമ്പോൾ ഈ കുട്ടി ഓൾസോ വിൽ തിങ്ക് ഓ ഐ ഹാവ് ടു സാക്രിഫൈസ്, ഞാനിത് സഹിക്കണം ബിക്കോസ് ഐ ഹാവ് ടു ലുക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതവും പോയി. അല്ലെങ്കിൽ ആ കുട്ടി പറയും മായ അമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ മായ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐ ആം സോ പ്രൗഡ് മായ അച്ഛൻ ഇതാണ് അല്ലെങ്കിൽ മായ അമ്മ ഇതാണ്. അപ്പോൾ അവൾക്കാണ്, അവൾക്ക് അല്ലെങ്കിൽ അവന് ഒരു കറേജ് കിട്ടുകയാണ് ഞാൻ എങ്ങനെ മാറണം. ഐ ക്യാൻ സപ്പോർട്ട്, ഐ ക്യാൻ ഹാൻഡിൽ ബോത്ത്, ഐ ഹാവ് ടു ബാലൻസ് ബോത്ത്. ദാറ്റ് ഇസ് വാട്ട് യു ലേൺ ഫ്രം എനി ആർട്ട് ഫോം, how to balance. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലൈക്ക് യു ഹാവ് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ലേണിംഗ് ദിസ് ആർട്ട്. ലൈക്ക് നമ്മൾ കുറച്ച് അത് അതിന് വേണ്ടിയിട്ടാണ് വി ഓൾ യേൺ. നമ്മുടെ ഒരു നമ്മൾ പഠിക്കുമ്പോൾ എന്താ പഠിക്കണമെന്ന് പറയുമ്പോൾ നാട്യവേദം ഡാൻസ് ഡാൻസിനെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് ദ ഫിഫ്ത് വേദ എന്നാൽ ഇറ്റ്സ് ഓർ ഇറ്റ്സ് ലൈക്ക് എ യോഗ. നമ്മുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്നാണ്. അപ്പം അത് കാരണം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം, ആൻഡ് യു ഹാവ് ടു ബി എ മോഡൽ അടുത്ത ജനറേഷന്. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ല, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഓക്കെ, ഇതിന് പ്രായം ഒരു ഫാക്ടറാണോ? വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ വെച്ചോ ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞ് നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അതൊരു ഫാക്ടറാണോ, ഏജ് ഒരു ഫാക്ടറാണോ?
3: അതൊരു ഫാക്ടറല്ല, ഇന്നത്തെ കാലത്ത് അത് ഒട്ടുമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ എനിക്കിപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവരിഷ്ടംപോലെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രായമായിട്ട് എനിക്ക് പണ്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പണ്ട് ഞാൻ കളിച്ചിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ഫാമിലി കാരണമൊക്കെ നിർത്തി. പക്ഷേ ഇപ്പം നൗ ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം അല്ല, ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. മേ ബി ആ നമുക്ക് യങ് ഏജിൽ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇഫ് യു ആർ പാഷനേറ്റ് യു ക്യാൻ വർക്ക്, ആൻഡ് നമുക്കിപ്പോൾ പറ്റുന്നത് പോലെ യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. പക്ഷേ എന്നാലും തിരിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പം എല്ലാവർക്കും അത്രയും എനർജി എടുത്തിട്ട് അത്ര എഫേർട്ടോടു കൂടി കളിക്കണം നിർബന്ധമില്ല. ലൈക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെ പോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ അതേപോലത്തെ സി ആ ഒരു ഇപ്പൊ 60 years old ആയിട്ടുള്ള ഒരാളുടെ ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് അവർക്കേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, അതൊരു 18 വയസ്സുള്ള കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ആ 18 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 60 വയസ്സായിട്ട് കളിക്കുന്ന ഒരാൾക്ക് ആ ലെവൽ ഓഫ് ഐറ്റംസ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അയ്യോ എനിക്ക് മറ്റേവരെ പോലെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല, കാരണം അവർക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് അവർക്ക് കളിക്കാൻ പറ്റും. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് തരുന്ന സാധനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും, അത് ഒരു 18 വയസ്സ് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല.
2: ഡിഫറൻസ് ഉണ്ടാവും
3: ഡെഫിനറ്റ്ലി.
2: ഓക്കെ, ഇപ്പോൾ പലരും സ്ത്രീകൾ ചെയ്യുന്ന ചില കലാരൂപങ്ങളൊക്കെ പുരുഷന്മാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതെ, കുറേ വർഷങ്ങളായിട്ട് അതുണ്ട്. അപ്പോൾ അതിനോട് എന്താണ്, എങ്ങനെയാണ് അത്? ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ടോപ്പിക്സ് ആണോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള?
3: കുച്ചിപ്പുടി ഓൾസോ പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി ഓൾസോ. പക്ഷെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഫീമെയിൽ ഡാൻസേഴ്സ് കളിച്ച് അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കഥകളി പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് ഫീമെയിൽ ഡാൻസേഴ്സും കൂടെ കളിച്ച് അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് മോഹിനിയാട്ടം ഓൾസോ ഫീമെയിൽസ് മാത്രം കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് മെയിൽ ഡാൻസേഴ്സ് കളിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതും അക്സെപ്റ്റഡ് ആയിട്ട്
2: മാറും,
3: നോർമലായിട്ട് മാറും. ഈ ആർട്ട് ഫോംസ് മെയിൽ അഗെയിൻ ഈ മെയിൽ ഫീമെയിൽ ബോഡീനെയും കാട്ടി നമ്മളത് ക്രോസ് ചെയ്തിട്ടാണ് ആർട്ട് ഫോം കാണുന്നത്. ഇറ്റ്സ് നോട്ട് എ മെയിൽ ബോഡി, ഇറ്റ്സ് നോട്ട് എ ഫീമെയിൽ ബോഡി. അത് ആർട്ട് ഫോമിൽ കൂടെ നമ്മൾ ക്യാരക്ടേഴ്സിനെ കാണുകയാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാണുകയാണ്. അപ്പോൾ വെതർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ ഡസൻറ്റ് മാറ്റർ.
2: എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം, എന്നും ഇതുപോലെ തന്നെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റട്ടെ, ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു.
3: താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്.
2: മാമിനും ഫാമിലിക്കും ആശംസകൾ. പ്രശസ്ത ഭരതനാട്യം നർത്തകി ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഗസ്റ്റ് റൂമിൽ. ഇനിയും വിശേഷങ്ങൾ തുടരും, അതുവരേക്കും നന്ദി, നമസ്കാരം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Fashion Without Break with Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പി എം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സേ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഡിബിടി ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പി എം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു.

0: പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കണക്റ്റാണതിൽ നിന്ന് വ്യക്തമാകുന്നത്.
1: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000 സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്,

0: എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിമനം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
7: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
8: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
9: ഒരു കിളിയിലാണ് ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഈ കിളി എന്ന് പറയുമ്പോഴേ കിളി പോയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, കൂടെയുള്ളവരുടെ കിളി കളയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു വെറൈറ്റി ചിന്തയാണ്. നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടോ? അതായത് സ്ക്യൂസ് ദ ബേർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജീവൻ തുല്യം സ്നേഹമുള്ള ഒരു കിളിയുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് എവിടെയും നഷ്ടപ്പെടുത്താൻ വയ്യ. ഏറ്റവും ഇഷ്ടമുള്ള കിളിയാണ്, നല്ല ഭംഗിയുള്ള കിളിയാണ്. അത്രയും ലവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ കയ്യില് മുറുക്കി പിടിച്ചേക്കാണ് അല്ലെ. സ്നേഹമുള്ള സംഭവങ്ങളെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമല്ലോ, അതേപോലെ നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ്. സ്നേഹം കൂടുമ്പോ എന്താ ചെയ്യാ? നമ്മൾ അതിനെ വീണ്ടും അമർത്തും. പിന്നെയും സ്നേഹം കൂടുമ്പോഴോ ഒന്നുകൂടെ അമർത്തുന്നു. നിങ്ങളുടെ ഉദ്ദേശം പക്ക പ്യുവർ ലവ് ആണ്, സ്നേഹം കൊണ്ടാണ് നമ്മൾ അതിനെ അമർത്തി പിടിക്കുന്നത്. പക്ഷേ ആ കിളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ വട്ടം നമ്മൾ അമർത്തുമ്പോഴും ശ്വാസം കിട്ടാതെ പിടയാണ് ആ ഒരു കിളി അല്ലെ. എന്താകും അവസാനം അങ്ങനെയാണെങ്കിൽ? ഒന്നെങ്കിൽ ആ കിളി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി എങ്ങനെയെങ്കിലും പറന്നു പോവാൻ ശ്രമിക്കും, പറന്നു പോവും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിടന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ കിടന്ന് ആ കിളിയുടെ ജീവൻ പോകും അല്ലേ? നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അതോ നിങ്ങൾ ഈ പറയുന്ന പോലെ ആ കിളിയെ ശ്വാസം മുട്ടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. സ്ക്യൂസ് ദ ബേർഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. അപ്പൊ നമുക്കിന്ന് അതേക്കുറിച്ച് കേൾക്കാം. അപ്പൊ ഈ കിളിയുടെ കഥ മറക്കരുത്, മനസ്സിൽ വെച്ചവണം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് അഹല്യ FM 90.4 ൽ അഭിരാമിയാണ് കൂടെ. എഴുത്തോലയുടെ സമയമാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കഴിഞ്ഞ ബ്രേക്കിന് മുന്നേ നമ്മൾ ആ ഒരു കിളിയുടെ കഥ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. പല ആളുകളും പലപ്പോഴും ഈ ബന്ധങ്ങളിൽ ചെയ്യുന്ന കാര്യവും ഇതാ ഇതേ കാര്യമാണ്. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അഡ്രസ്സ് ഇടരുത്, 5 മിനിറ്റിൽ റിപ്ലൈ തരണം, ഈ ഫുഡ് എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിന്റെ പേരിൽ ചില മനുഷ്യർ ചില ആളുകൾക്ക് വെക്കുന്ന നിയന്ത്രണങ്ങൾ. ഇങ്ങനെ നിയന്ത്രണങ്ങൾ വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കിളിയെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന ആള് നിങ്ങൾ തന്നെയാണ്. ആ കിളിയെ ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ് നിങ്ങൾ. ആ കിളി ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആവാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ലവർ ആവാം, അല്ലെ, ആര് വേണമെങ്കിലും ആവാം. ഇങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ, സ്നേഹമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ള മനുഷ്യർ നമ്മുടെ കയ്യിൽ തന്നെ കിടന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ മനുഷ്യന്മാരുടെ മനസ്സുണ്ടല്ലോ, അതൊരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ഒരു വലിയൊരു കുറേയധികം കെമിക്കലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ് സ്കാർസിറ്റി കൺസെപ്റ്റ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ മനസ്സിന് എളുപ്പത്തിൽ കിട്ടാത്ത വളരെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാത്ത സാധനങ്ങൾക്കൊക്കെ വലിയ വിലയല്ലേ. ഇപ്പോൾ LPG സിലിണ്ടർ കിട്ടാതെ വന്നപ്പോഴത്തേക്കും എന്ത് വിലയാണ് നമുക്കൊക്കെ അതിനോട് തോന്നിയത് അല്ലേ. വിലയും കൂടി, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിലയും കൂടി അല്ലേ. സ്വർണം, പെട്രോൾ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് വരുമ്പോഴാണ് ഈ വില റോക്കറ്റ് പോലെ കയറുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന വായു, ജലം അല്ലേ, അതിനൊക്കെ നമ്മൾ അത്ര വില കൊടുക്കാറുണ്ടോ? ഇല്ല. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻസിൽ ഉള്ളത്. നമ്മളൊരു എന്താ പറയുക, നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വിലയുണ്ടാവില്ല, മനസ്സിലായോ? നമ്മൾ അതേസമയം നമ്മളൊരു റെയർ ആയിട്ടുള്ള ഒരാളാണ്, എപ്പോഴും അങ്ങനെ കിട്ടൂല ആളെ, വളരെ റെയർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, വളരെ റെയർ പീസാണത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്താ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോട്, ആളുകളുടെ അടുത്ത് നമ്മൾ 24 hours അവർക്ക് വേണ്ടി മാത്രം ജീവിക്കും അല്ലേ. അവരുടെ മെസ്സേജിന് വേണ്ടി നമ്മൾ ഫോൺ നോക്കിയിരിക്കും. എപ്പോൾ വിളിച്ചാലും നമ്മൾ എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും, പക്ക എപ്പോഴും അവൈലബിൾ മോഡിലായിരിക്കും. അവിടെയാണ് മനുഷ്യന്മാർക്കൊക്കെ ഈ പ്രശ്നം പറ്റുന്നത്. എപ്പോഴും അവൈലബിൾ ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ വില പതുക്കെ അങ്ങനെ ഇടിയാൻ തുടങ്ങുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനൊരു കുഴപ്പമുണ്ട്. നേരത്തെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഓടിപ്പിടിച്ച് നേടുന്ന കാര്യങ്ങളോട് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. എപ്പോഴും കൺമുന്നിൽ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നതിനെ പതുക്കെ പുച്ഛിച്ച് തള്ളും. അത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, മൊത്തത്തിൽ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. അതുകൊണ്ട് സ്നേഹിക്കാം, പക്ഷെ സ്വന്തം വില കളഞ്ഞ് നമ്മൾ എപ്പോഴും ഈ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇരിക്കരുത്. എല്ലാവരും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, വാല്യൂ ഉണ്ട്. അത് സ്വയം നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കണം അല്ലെ. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്ന് പണി കിട്ടിയ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് എഴുത്തോലയിൽ ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ കിളിയുടെ കഥ മറന്നിട്ടില്ലല്ലോ. നമ്മൾ കയ്യിൽ വെച്ച് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വെച്ച് ഓരോ തവണ അമർത്തി പിടിക്കുമ്പോഴും നമ്മുടെ കൈക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാൻ കൊതിക്കുന്ന ആ ഒരു കിളി, നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് കൊതിക്കുന്ന ഒരു കിളി, എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് കൊതിക്കുന്ന ഒരു കിളി, അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മുടെ വിചാരം എന്താ, നമ്മൾ ആ കിളിയെ സ്നേഹിക്കുകയാണ്, സ്നേഹം കൊണ്ട് നമ്മൾ അതിനെ മുറുക്കി പിടിക്കുകയാണ് എന്നൊക്കെയാണ്. അങ്ങനെ ആവരുത് ലൈഫിലും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ ഈ കഥയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്കാർസിറ്റി കൺസെപ്റ്റും അതൊക്കെ മാറ്റി വെച്ചിട്ട്, ഈ സൈക്കോളജി ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്റെ ക്ലൈമാക്സ് ലൈനിലേക്ക് പോവാണ്. നമ്മൾ എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ആ ആളെ അല്ലെങ്കിൽ ആ സംഭവത്തെ വീർപ്പ് മുട്ടിക്കാതെ ഫ്രീ ആയിട്ട് അങ്ങ് വിടണം, റിലാക്സ്ഡ് ആയിട്ട് വിടണം. അത് തിരിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും എത്ര ദൂരെ പോയാലും അത് നമ്മുടെ അടുത്തേക്ക് തന്നെ പറന്നു തിരിച്ചു വരും അല്ലെ. പിന്നെ ആ കയ്യിലിരിക്കുന്ന കിളിയില്ലേ, വലിയ ഭയത്തോടെയും ഭയങ്കര പേടിച്ചിട്ടാണ് ആ നമ്മുടെ കയ്യിൽ ആ കിളി ഇരിക്കുന്നത് അല്ലെ. അങ്ങനെ ആ കിളിയെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മുടെ കൂടെ ഉള്ളത് ഒരിക്കലും ഈ ഭയവും നിയന്ത്രണങ്ങളോ കൊണ്ടാവരുത്, കൺട്രോളും ഫിയറും കൊണ്ടൊന്നും ആവരുത്. പകരം ഈ ലോകത്ത് അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകാം, കോടിക്കണക്കിന് ആകാശങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്ന ആളുകളില്ലേ, നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്ന കിളികളില്ലേ, അതാണ് നമ്മുടെ കിളികൾ. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അനാവശ്യമായിട്ടുള്ള കൺട്രോളോ അനാവശ്യമായിട്ടുള്ള ഈ പേടിപ്പെടുത്തലുകളോ ഒന്നുമല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിക്കാൻ, നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ അടിപൊളിയായിട്ട് നിലനിർത്താൻ. അപ്പൊ മറക്കരുത് ആ കിളിയുടെ കഥ, ഒപ്പം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും. ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
5: അഖിലേഷൻ 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഗാനങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: தோளில்லை நான் பூப்போட
1: துள்ளி துள்ளி துள்ளி.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്?
5: അതിനിപ്പോ 0 രൂപ, ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
6: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
7: പറക്കുകയായിരുന്നു.
6: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
8: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു.
3: एक खिलाड़ी दुनिया के किसी कोने में हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSooryaghar.gov.in.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു. സാറേ ഹിന്ദുസ്ഥാൻ മേ ഊർജാ ഭർ ദേതാ ഹൈ, സാറേ ഹിന്ദുസ്ഥാൻ മേ ചേതനാ ഭർ ദേതാ ഹൈ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

ചിലപ്പോ ഈ ഒരൊറ്റ ഗാനം മതിയായിരിക്കും കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ നമ്മൾ ഓർക്കാനായിട്ട്. ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിലും ചില പാട്ടുകൾ ചില കാരണങ്ങളാൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കൂലേ, അങ്ങനെ ഒരു പാട്ടാണ് എനിക്കിത്. ഒരു ലിറിസിസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെയാണ് വരികൾ ഉണ്ടായത്, എന്തായിരുന്നു സന്ദർഭം, ഓരോ പാട്ടിന് പിന്നിലുള്ള കഥകളും ഇന്ന് നമ്മൾ അറിയാൻ പോവാണ്. കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ പറ്റി കൂടുതൽ അറിയുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹലിയ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

വടക്കൻ നീരഗാഥ എന്ന സിനിമയായിരിക്കും മിക്ക ആൾക്കാർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമ, അല്ലെങ്കിൽ അതിലെ ഗാനങ്ങളായിരിക്കും മിക്ക ആൾക്കാരും ഓർത്തിരിക്കുന്നത്. കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കഥ ആവശ്യപ്പെടുന്നത്, എന്താണ് ആ ഒരു സന്ദർഭം ആവശ്യപ്പെടുന്നത്, അതിനനുസരിച്ചുള്ള വരികൾ ഏറ്റവും ഭംഗിയായി നൽകുക എന്നുള്ള കർത്തവ്യം ഏറ്റവും മനോഹരമായി നിർവഹിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരഗാഥ. ഉണ്ണിയാർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് എഴുതിയിട്ടുള്ള വരികളാണ് ചന്ദനലേപ സുഗന്ധം എന്ന പാട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വെറുതെ ഒരു പെട്ടി എന്ന് എഴുതണ്ട, മൈവർണ്ണ പെട്ടി എന്ന് എഴുതാം, മയിലിന്റെ വർണ്ണമുള്ള പെട്ടി. അതിനൊരു റൊമാൻറ്റിക് ടച്ച് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കുറെ പൊടിക്കൈകൾ അതിനുള്ളിൽ ആഡ് ചെയ്ത് ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബോംബെ രവി സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ വടക്കൻ വീരഗാഥയിലെ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു.

വൈഡ് ഷോട്ടുകൾ ഉണ്ടാവാറുണ്ട്, ലോങ് ഷോട്ട് ഉണ്ടാവാറുണ്ട്, ക്ലോസ് ഷോട്ടുകൾ ഉണ്ടാവാറുണ്ട്. കവികൾക്കും കലാകാരന്മാർക്കും ഏറ്റവും ഇഷ്ടം ക്ലോസ്അപ്പ് ഷോട്ടുകളാണ്. ക്ലോസ്അപ്പ് ഷോട്ടിലാണ് നമുക്ക് സൂം ചെയ്ത് കാര്യങ്ങളെ കാണാൻ പറ്റുന്നത്. ഓരോ ഇതളിനെയും ഓരോ പൂവിനെയും ഓരോ മഴത്തുള്ളിയെയും ഒക്കെ ഭംഗിയായി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ലോസ്അപ്പ് ഷോട്ടുകളുടെ ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഒരു കവിയുടെ കണ്ണിൽ പതിയുന്ന പലതും പല ഇമേജസുമാണ് പല പാട്ടിലൂടെ നമ്മൾ അറിയുന്നത്. അത്തരത്തിലൊരു ഗാനമാണ് സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു. ഒരു പ്രഭാതത്തിന്റെ ഏറ്റവും ഭംഗിയായ വിഷ്വൽ നമ്മളുടെ മനസ്സിലേക്ക്, ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് എത്തിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ എന്ന സിനിമയിൽ ജോൺസൺ മാഷ സംഗീതം നൽകി കെ ജെ യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

ഒരു പാട്ട് കംപ്ലീറ്റ് ആകുന്നത് അതിലെ വരികളും മ്യൂസിക്കും വിഷ്വലും എല്ലാം ഒന്നു ചേരുമ്പോഴാണല്ലേ, അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മളിലേക്ക് അത് എത്തുന്നത്, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ്. അവിടെയാണ് വടക്കൻ വീരഗാഥയിലെ കളരിവിളക്ക് എന്ന പാട്ട് കുറച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു വലിയൊരു വിഷ്വൽ ബ്യൂട്ടി എത്തിക്കുന്നത്. രാമചന്ദ്രൻ ബാബു ആണ് അതിന്റെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പാട്ടിന്റെ ചിത്രീകരണമാണ് ആ പാട്ടിനെ നന്നാക്കണോ മോശമാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ലൈറ്റും ക്യാമറ ആംഗിളും പിന്നെ ഹരിഹരനും രാമചന്ദ്രൻ ബാബുവും ഒക്കെ ചേർന്നപ്പോൾ പല പാട്ടുകളും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായി എന്നുള്ളതാണ്. വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ബോംബെ രവി സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ ദിസ് ഇസ് RJ.

0: കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി അല്ലെങ്കിൽ മലയാളികളുടെ ഭക്തി ഗാനങ്ങളെ നോക്കുമ്പോൾ കൂടുതലും ഒരു വിഗ്രഹാരാധനയിലാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്ന് ഒന്ന് മാറി ഭക്തി ശരിക്കും ബിംബത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് കുടജാദ്രിയിൽ എന്ന സോങ് ഉണ്ടാകുന്നത്. ഈ സിനിമ നീലക്കടമ്പ് എന്ന സിനിമയിലെ ആണെങ്കിലും പലർക്കും ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ് എന്ന അറിവില്ല. കാരണം ഈ സിനിമ ഇറങ്ങിയിട്ടില്ല. ഒരു ഒരു ചെറിയ വേദനയായിട്ട് ഈ സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പാട്ട് അത്രയും തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു പാട്ടാണ്. സോ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരം ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

കെ ജയകുമാർ എന്ന വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടാഗോർ. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ദി ഇറ്റേണൽ വെയ്റ്റ് ഓഫ് ദി ഹ്യൂമൻ സോൾ, ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പാട്ടുകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ. നീലക്കടമ്പ് എന്ന സിനിമയിലാണ് സിനിമ റിലീസായില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറിറ്റ് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക്കിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് ഓൺ അഹല്യ FM വിത്ത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കെ ജയകുമാർ എന്ന ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് എഴുതുന്ന സമയത്ത് ഈ ലോകത്ത് മറ്റാരുമായും നമുക്ക് ബന്ധമില്ല എന്നാണ് പറയുന്നത്. നമ്മളും വരികളും നമ്മുടെ മനസ്സും, ഇത് മാത്രമാണ് ആ ഒരു മൊമെന്റിൽ നമ്മളോടൊപ്പം ഉണ്ടാവുന്നത്. മറ്റ് ബന്ധങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന, അതെവിടെ നിന്ന് വരുന്നു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല, അതെങ്ങനെയോ സംഭവിച്ചു പോകുന്നതാണ് പല പാട്ടുകളും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ സംഭവിച്ച മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഴ എന്ന സിനിമയിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത യേശുദാസ് പാടിയ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവിൻ എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ RJ ഹീര.

ജയകുമാർ എന്ന ലിറിസിസ്റ്റിന്റെ പാട്ടുകളെ പറ്റിയുള്ള കഥകൾ തീരുന്നില്ല, പക്ഷെ നമുക്ക് അവസാനിപ്പിച്ചല്ലേ പറ്റൂ. സൗപർണികാമൃത ബീജുകൾ പാടും. ഒരു ഭക്തി ഫ്രെയിമിലുള്ള പാട്ടാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിച്ച ഒരു ഗാനം കൂടിയാണ്. ഈ പാട്ടിനാണ് ONV കുറിപ്പ് അദ്ദേഹത്തെ അഭിനന്ദിച്ചതും. ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കിഴക്കുണരും പക്ഷി എന്ന സിനിമയിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് യേശുദാസ് പാടിയ ഗാനം. ഓണഹലി FM ആൻഡ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീര.

0: അനുഭവത്തിനും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ

പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.